0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഒക്ടോബർ മാസം 15 വ്യാഴാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 29 തൃക്കേട്ട നക്ഷത്രം. മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാൻ കഴിയുന്നില്ല എങ്കിൽ അന്ധകാരമാകാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കുക. സമൂഹത്തിലും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നന്മ പകരേണ്ടതിന്റെ ആവശ്യകതയാണ് മാർക്ക് ട്വെയിൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനോ അവരുടെ വഴികളിൽ വെളിച്ചമാകാനോ സാധിച്ചില്ല എങ്കിൽ പോലും അവരുടെ സന്തോഷങ്ങളെ തടുക്കുന്ന തടസ്സങ്ങളോ ഭാരമോ ആയി മാറാതിരിക്കുക എന്നത് വലിയൊരു നന്മയാണ്. ചെറിയൊരു കരുണയും കരുതലും പോലും ലോകത്തെ കൂടുതൽ മനോഹരമാക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 15-ാം തീയതി. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയും പ്രശസ്ത ബഹിരാകാശ പ്രതിരോധ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത് 1931 ഒക്ടോബർ 15-ന് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഉപഗ്രഹ വിക്ഷേപണ പേടകങ്ങളുടെയും തദ്ദേശീയ മിസൈലുകളുടെയും വികസനത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. യുവാക്കളെയും വിദ്യാർത്ഥികളെയും പ്രചോദിപ്പിച്ച അദ്ദേഹത്തിന്റെ ജന്മദിനം ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. കൃഷി, ഭക്ഷ്യസുരക്ഷ, ഗ്രാമീണ വികസനം എന്നിവയിൽ ഗ്രാമീണ വനിതകൾ നൽകുന്ന നിർണായകമായ സംഭാവനകളെ അംഗീകരിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 15 അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനമായി ആചരിക്കുന്നു. 2007 ഡിസംബറിലാണ് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലി ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്താനും അവകാശങ്ങൾ സംരക്ഷിക്കാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. രോഗപ്പകർച്ച തടയുന്നതിനും ആരോഗ്യകരമായ ശുചിത്വ ശീലങ്ങൾ വളർത്തുന്നതിനുമായി എല്ലാ വർഷവും ഒക്ടോബർ 15 ആഗോള കൈ കഴുകൽ ദിനമായി ആചരിക്കുന്നു. സോപ്പ് ഉപയോഗിച്ച് ശരിയായി കൈകൾ കഴുകുന്നത് വായുവിലൂടെയും സ്പർശനത്തിലൂടെയും പടരുന്ന അണുബാധകളെ തടയാൻ സഹായിക്കുമെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായി JRD ടാറ്റ താൻ തന്നെ ഓടിച്ച ഒരു ചെറിയ വിമാനത്തിൽ കറാച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് തപാൽ ഉരുപ്പടികളുമായി ആദ്യ പറക്കൽ നടത്തിയത് 1932 ഒക്ടോബർ 15-നാണ്. ടാറ്റ എയർലൈൻസ് എന്ന പേരിൽ ആരംഭിച്ച ഈ സംരംഭമാണ് പിൽക്കാലത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ എയർ ഇന്ത്യയായി മാറിയത്. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിയത്രങ്ങളിൽ ഒരാളും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത് 1878 ഒക്ടോബർ 15-നാണ്. മലപ്പുറം ജില്ലയിലെ മംഗളത്താണ് അദ്ദേഹം ജനിച്ചത്. മഗ്ദല്ല മറിയം, എന്റെ ഗുരുനാഥൻ തുടങ്ങിയ അനേകം അനശ്വര കാവ്യങ്ങൾ രചിച്ച അദ്ദേഹം കേരളത്തിന്റെ പരമ്പരാഗത ദൃശ്യകലയായ കഥകളിയെ ലോകശ്രദ്ധയിലേക്ക് ഉയർത്താൻ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്കായി അധ്വാനിക്കാനും കോടിക്കണക്കിന് യുവജനങ്ങളെ പ്രചോദിപ്പിച്ച സ്വപ്നദ്രഷ്ടാവ്, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിച്ച മഹാന്മാരായ ശാസ്ത്രജ്ഞരിൽ ഒരാൾ. ഇന്ന് ഒക്ടോബർ 15, ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അബ്ദുൽ കലാം ജനിച്ചത്. ഈ ദിനം ലോകമെമ്പാടും ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയിലും DRDOയിലും ശാസ്ത്രജ്ഞനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെയും അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെയും വികസനത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഇതിലൂടെയാണ് അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം ലളിതമായ ജീവിതശൈലി കൊണ്ടും ലാളിത്യമുള്ള പെരുമാറ്റം കൊണ്ടും ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന വിളിപ്പേര് നേടി. കുട്ടികളോടും വിദ്യാർത്ഥികളോടും സംവദിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം അഗ്നിച്ചിറകുകൾ, ഇന്ത്യ 2020 തുടങ്ങി നിരവധി പ്രചോദനാത്മക ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. രാജ്യത്തിന് നൽകിയ സമാനതകളില്ലാത്ത സേവനങ്ങൾ പരിഗണിച്ച് 1997 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. തന്റെ ചിന്തകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ എന്നും ചിരഞ്ജീവിയായി ജീവിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പവിത്രമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ ജന്മദിനവേളയിൽ പ്രണാമം അർപ്പിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നവരാത്രി അഞ്ചാം ദിവസം സ്കന്ദമാതാഭാവത്തിലാണ് നവരാത്രിയുടെ അഞ്ചാം നാൾ ദേവിയെ ആരാധിക്കുന്നത്. സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതുഭാവത്തിൽ ദേവി വിരാജിക്കുന്നു. ചതുർഭുജേ, ത്രിനയനെ, സിംഹവാഹനെ എന്നീ നാമങ്ങളിലും ദേവിയെ വിശേഷിപ്പിക്കുന്നു. വലത്തുഭുജങ്ങളിലൊന്നിൽ ആവ് ശിരസോടുകൂടിയ സ്കന്ദനും മറ്റേതിൽ താമരപ്പൂവും അണിഞ്ഞിരിക്കുന്നു. ഇടതു കൈകളിലൊന്നിൽ വരമുദ്രയും മറ്റേതിൽ താമരപ്പൂവും ധരിച്ചിരിക്കുന്നു. വിശുദ്ധി ചക്രനിലയെയാണ് സ്കന്ദമാതാ.

സ്വിനി. പ്രധാന നിറം ശുദ്ധ വെള്ളയാണ്. ചിലയിടങ്ങളിൽ മഞ്ഞ, ഓറഞ്ച് എന്നും പറയാറുണ്ട്. നിസ്വാർത്ഥമായി ദേവിയെ പൂജിക്കുന്നവർക്ക് എല്ലാവിധ വിജയങ്ങളും ലഭിക്കും. സ്കന്ദമാതാദേവിയെ പൂജിക്കുന്നവരുടെ ഹൃദയം പരിശുദ്ധമാകുമെന്നാണ് വിശ്വാസം. ദേവിയെ പൂജിക്കുന്നതിനോടൊപ്പം ദേവിയുടെ അനുഗ്രഹവും അവിടുത്തെ മടിയിലിരിക്കുന്ന സ്കന്ദഭഗവാന്റെ അനുഗ്രഹവും കൂടി ഭക്തന് പ്രാപ്തമാകുന്നു.

0: എല്ലാവർക്കും സ്കന്ദമാതാ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.
1: ശ്രോതാക്കൾ, ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: at 7.
1: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ പോലീസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാനിലൂടെ ജില്ലയിൽ കഴിഞ്ഞ 4.5 മാസത്തിനിടെ പിടിയിലായത് 1026 പേർ. ജൂൺ 2 മുതൽ ഒക്ടോബർ 13 വരെ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. 981 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ വിൽപ്പനയ്ക്കായി വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തിയ 16 കേസുകളും ഇടത്തരം അളവിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 47 കേസുകളും ചെറിയ അളവിലുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിന് 89 കേസുകളും സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചതിന് 829 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ജില്ലയിലുടനീളം പോലീസ് സ്റ്റേഷനുകളുടെ നേതൃത്വത്തിലും സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ലഹരി വ്യാപാരം, ഉപയോഗം എന്നിവയ്ക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലഹരി വിപണനം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 94 97 97 97 94 എന്ന നമ്പറിൽ നേരിട്ടും 999 56 66 6 എന്ന നമ്പറിൽ വാട്സപ്പ് മുഖേനയും അറിയിക്കാം. ഒരിക്കൽ കൂടി 999 59 66 66 6. സംസ്ഥാന കായിക ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് മോയിൻ സ്കൂളിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും കായിക താരങ്ങളും അടക്കം 280 പേർ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ കായിക മത്സരങ്ങളും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പി രാജു കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് കെ അശോകൻ അധ്യക്ഷനായി. സന്തോഷ് ട്രോഫി മുൻ പരിശീലകൻ പി കെ രാജീവ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ രോഹിത്, മുൻ അംഗം എം രാമചന്ദ്രൻ, പരിശീലകരായ കെ പി ശ്രീനാഥ്, ആർ ഷിജു, മേഴ്സി കോളേജ് കായിക അധ്യാപകൻ ശ്രീജിത് അയ്യപ്പൻ, പി ആർ അശോകൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ഹാർവിൻ സി ലോനപ്പൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ലഫ്റ്റനന്റ് കേണൽ പി ആർ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. വിജയദശമി പ്രമാണിച്ച് ഒക്ടോബർ 15 മുതൽ 19 വരെ ഖാദി ബോർഡിന്റെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് പ്രഖ്യാപിച്ചു. ഖാദി ഗ്രാമ സൗഭാഗ്യ, കോട്ടമൈതാനം, ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, കൊല്ലങ്കോട്, തൃത്താല, കുമ്പിനി എന്നിവിടങ്ങളിൽ ഖാദി ഷോറൂമുകളിലും മണ്ണൂർ, ശ്രീകൃഷ്ണപുരം, പട്ടഞ്ചേരി, കുഴൽമന്ദം, വിളയൊടി, എലപ്പുള്ളി, കിഴക്കഞ്ചേരി, മലമ്പുഴ, ചിതലി എന്നീ ഗ്രാമശില്പങ്ങളിലും റിബേറ്റ് ലഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-253-4392. ഒരിക്കൽ കൂടി 0491-253-4392. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 1 വർഷത്തെ പരിശീലനത്തിനായി ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസിനെ നിയമിക്കുന്നതിന് ഒക്ടോബർ 23 രാവിലെ 11 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. സിവിൽ, കെമിക്കൽ, എൻവയോൺമെന്റൽ വിഭാഗങ്ങളിൽ ബിടെക് ആണ് യോഗ്യത. പ്രായപരിധി 28 വയസ്സ്. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസലുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ 2 പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മുൻപരിചയ രേഖകൾ സഹിതം ജില്ലാ പഞ്ചായത്തിന് സമീപമുള്ള ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിൽ ഹാജരാകണം. ബോർഡിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസായി മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ചവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് kspcb.kerala.gov.in സന്ദർശിക്കുക. ഫോൺ 0491-352-2360. ഒരിക്കൽ കൂടി 0491-352-2360. പെരുങ്ങോട്ട് കുരിശി ഗ്രാമപഞ്ചായത്തിലെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ഗുണഭോക്തൃ ആനുകൂല്യങ്ങളുടെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതികൾക്കുള്ള വിവാഹ ധനസഹായം, വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറി, നിർമ്മാണത്തിനുള്ള ധനസഹായം എന്നിവയാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് അധ്യക്ഷനായി. അസിസ്റ്റന്റ് സെക്രട്ടറി V പങ്കജാക്ഷൻ പദ്ധതി വിശദീകരിച്ചു. വൈസ് പ്രസിഡന്റ് KC ഗ്രീഷ്മ, വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KM കേരളകുമാരി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത സന്തോഷ്, വാർഡ് അംഗങ്ങളായ വിജയൻ, എസ് ശ്രീജ, SE പ്രിയ, അപ്പുക്കുട്ടൻ, മാലതി രഘുപതി, സരിത സന്തോഷ്, സുൽഫത്ത് അക്ബർ, B അജീഷ്, R കൃഷ്ണൻ, R സുശീല രമണൻ, സെക്രട്ടറി S അഫ്താബ് എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത SSLC അല്ലെങ്കിൽ തതുല്യം. ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജിയിൽ VHSE പ്രായപരിധി 18 മുതൽ 41 വയസ്സ്. ഒക്ടോബർ 28 അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5204. ഒരിക്കൽ കൂടി 0491-250-5204. ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അക്രഡിറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയർ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികകളിലെ പരിശീലനത്തിന് പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. അക്രഡിറ്റഡ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓവർസിയർ യോഗ്യത ബിടെക് ഡിപ്ലോമ അല്ലെങ്കിൽ ITI. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യോഗ്യത ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 2026 ഒക്ടോബറിൽ 21 മുതൽ 45 വയസ്സ്. പ്രതിമാസം 18,000 രൂപ ഹോണറേരിയം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഒക്ടോബർ 19 വൈകിട്ട് 5 ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492329155. ഒരിക്കൽ കൂടി 0492329155. ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായ ജ്യൂസും ബിസ്ക്കറ്റും വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. നിരത ദ്രവ്യം 2,000 രൂപ. ഒക്ടോബർ 22 ഉച്ചയ്ക്ക് 12 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491253454524. ഒരിക്കൽ കൂടി 0491253454524. മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിച്ചു. മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്പെക്ടർ ഓഫ് ട്രെയിനിംഗ് KP ഷാജു അധ്യക്ഷനായി, ജോയിന്റ് ഡയറക്ടർ A. ഷമി ബേക്കർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ നിന്നായി 18 സ്ഥാപനങ്ങൾ പങ്കെടുത്ത മേളയിൽ 355 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്റർവ്യൂവിൽ പങ്കെടുത്ത 116 ട്രെയിനികൾക്ക് സെലക്ഷൻ ലഭിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാവതി സതീഷ്, ട്രെയിനിംഗ് ഓഫീസർ TS സജു, പ്രിൻസിപ്പൽ R. ജയകൃഷ്ണൻ, വൈസ് പ്രിൻസിപ്പൽ KJS, സീനിയർ സൂപ്രണ്ട് M. സുരേഷ്, അസിസ്റ്റന്റ് അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസർ KP സാദത്ത്, ജൂനിയർ അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസർ D. അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. ദേശീയ കൊതുകുജന്യ രോഗനിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസും മൊബൈൽ ഇമിഗ്രാന്റ് സ്ക്രീനിംഗ് ടീം നെല്ലിയാമ്പതി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്ക് രാത്രികാല രക്തപരിശോധന ക്യാമ്പ് നടത്തി. മലേറിയ, ഫൈലേറിയ എന്നീ കൊതുകുജന്യ രോഗനിയന്ത്രണത്തിന്റെ ഭാഗമായാണ് നെല്ലിയാമ്പതിയിലെ ABT എസ്റ്റേറ്റിൽ വെച്ച് ബംഗാൾ, അസം, ഒഡീഷ, ജാർഖണ്ഡ് നിന്നും വന്ന 150 തൊഴിലാളികൾക്ക് പരിശോധന നടത്തിയത്. നെല്ലിയാമ്പതി ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ ആരോഗ്യം ജോയ്സൺ ഉദ്ഘാടനം ചെയ്തു. ABT എസ്റ്റേറ്റ് ഫാർമസിസ്റ്റ് മനുശങ്കർ അധ്യക്ഷനായി. ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ അതിഥി തൊഴിലാളികൾക്കും മന്ദരോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി DEC ആൽബൻഡോസോൾ ഗുളികകൾ നൽകി. രക്തപരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളവർക്ക് തുടർ പരിശോധനയും ചികിത്സയും നൽകും. കൂനംപാലം, മണലാരു എസ്റ്റേറ്റ് അംഗനവാടികളിൽ നടന്ന പരിപാടിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സൈനു സണ്ണി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ശരൺറാം, MISTT അംഗം JHI സുജിത് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി അഫ്സൽ, ആശാ വർക്കർ KR വിദ്യ, സന്നദ്ധ പ്രവർത്തകർ സെന്തിൽകുമാർ, രാജൻ, ഗോവിന്ദൻ, അനന്തു കോട്ടായി തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
7: It's Rhythm of Palakkad.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ടുകേട്ട് കൂട്ടുകൂടാ.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. രാവിലെ തന്നെ ഇത്രയും എനർജി എവിടെ നിന്നാണ് എന്നെ കണ്ടിട്ട് കേട്ടിട്ട് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയും, എനർജി എന്ന് പറയുമ്പോൾ എൻ്റെ കട്ടൻ കാപ്പിയിൽ നിന്നാണ് എനിക്ക് ഇത്ര എനർജി കിട്ടുന്നത്. ആദ്യത്തെ സിപ്പ് കഴിയുമ്പോൾ തന്നെ അയ്യോ, കണ്ണു തുറന്നത് ഇപ്പോഴാണെന്ന് തോന്നിയാലും നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും. പക്ഷേ ഇന്ന് ആ കട്ടൻ കാപ്പിയുടെ ടേസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ചെറിയൊരു മാജിക്കിനെ കുറിച്ചാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. രാവിലെ തിരക്കിനിടയിൽ 2 മിനിറ്റ് നമ്മൾ നിശബ്ദമായിരിക്കുന്ന സമയം, ആ ചൂട്, ആ കാപ്പിയുടെ മണം, ആദ്യത്തെ ഒരു സിപ്പ്, അത്രയുള്ളൂ. പക്ഷേ അത്ര ചെറിയൊരു നിമിഷം പോലും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ഈ ചായ കുടിക്കുന്നത് ആസ്വദിച്ച് കുടിക്കുന്ന ഒരാളാണോ നിങ്ങൾ? പലപ്പോഴും പല ആളുകളും അങ്ങനെ ആസ്വദിച്ച് കുടിക്കാനുള്ള സമയം കിട്ടില്ല കുട്ടിയെ എന്നാണ് പറയാറുള്ളത്. കുടിച്ചു, കപ്പ് താഴെ വെച്ചു, അടുത്ത തിരക്കിലേക്ക് ഓടി. അതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന കാര്യം. നമ്മുടെ ദിവസത്തിലെ ചില നല്ല കാര്യങ്ങൾ എപ്പോഴും അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ അവയുടെ വില ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്നൊരു ചെറിയ ചലഞ്ച് ഉണ്ട്. രാവിലെ കിട്ടുന്ന ആ ചെറിയ സന്തോഷം ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് എൻജോയ് ചെയ്യാം. കാരണം ജീവിതം മനോഹരമാകുന്നത് വലിയ വലിയ സംഭവങ്ങൾ കൊണ്ട് മാത്രമല്ല. ചിലപ്പോൾ രാവിലെ കയ്യിലിരിക്കുന്ന ആ ചെറിയ കപ്പില്ലേ, ഇപ്പൊ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ചെറിയ കപ്പ് പോലും അതിന് മതിയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എഴുത്തോലിയാണ് കേൾക്കുന്നത്. അഭിരാമി ഇന്ത്യ കൂടെ. സ്റ്റേ ട്യൂൺഡ്.

രാവിലെ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ചായയുടെ ആദ്യത്തെ സിപ്പ് കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ്, നിങ്ങൾക്ക് നിങ്ങളുടെ ചായ ആരാണ് ഉണ്ടാക്കി തരുന്നത്? ചിലപ്പോൾ അമ്മയായിരിക്കും, ഭാര്യയായിരിക്കും, ചിലപ്പോൾ ഭർത്താവായിരിക്കും, അല്ലേ, അച്ഛനായിരിക്കും, ഹസ്ബൻഡായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ചായ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിക്കും, അതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ടീമുകളും ഉണ്ട്. പക്ഷേ ഒന്ന് ഇമാജിൻ ചെയ്തേ, എല്ലാ ദിവസവും നിങ്ങൾക്കായിട്ട് ചായ ഉണ്ടാക്കി തരുന്ന ഒരാളില്ലേ? ഒരു ദിവസം ചായ ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ചായ എവിടെ, എന്റെ ചായ എവിടെ രാവിലത്തെ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ ചോദിക്കാത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട്, ചായ ഉണ്ടാക്കുന്ന ആളെവിടെ, അല്ലേ? അതാണ് ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഇത്രയും പതിവായിട്ട് കാണുന്നുണ്ട്. ഡെയിലി നമ്മുടെ ലൈഫ് സെറ്റാക്കി വെക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ വാല്യൂ നമ്മൾ കാണാതെ പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കപ്പ് ചായ പോലെ, ഒരു ഫോൺ കോൾ പോലെ, രാവിലെ ആരോ നമ്മളോട് ചോദിക്കുന്ന, കഴിച്ചോ, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആരോ പറയുന്നുണ്ട് ശ്രദ്ധിച്ചു പോകണം, സൂക്ഷിച്ചു പോകണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചെറിയ സെന്റൻസസ് ആണ്, പക്ഷേ ഇതില്ലാത്ത ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എഴുത്തോലയിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് മാത്രമാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അതിലേതെങ്കിലും ഒന്ന് മിസ്സാകുമ്പോൾ, മിസ്സിംഗ് ആകുമ്പോഴാണ് അവയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം, വീട്ടിലെ ഫാൻ, നമ്മളെ വിളിക്കുന്ന ഒരാളുടെ വോയിസ്, എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട്, ഓഫീസിൽ നമ്മളെ കണ്ടിട്ട് ഒരു ചെറിയ സ്മൈല് തന്ന ഒരു ഗുഡ് മോർണിംഗ് പറയുന്ന ആൾ, എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് പറയുന്ന ആൾ, ഇതൊക്കെ വലിയ അച്ചീവ്മെന്റ്സ് ഒന്നുമല്ല, ന്യൂസ് ഹെഡ്ലൈൻസ് ആകുന്ന കാര്യങ്ങളുമല്ല. പക്ഷേ നമ്മുടെ ദിവസത്തെ നല്ലതാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ വലിയ സന്തോഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഒരു വലിയ പ്രൊമോഷൻ കിട്ടാൻ, ഒരു വലിയ ട്രിപ്പ് പോകാൻ, ഒരു പുതിയ കാറ് വാങ്ങാൻ, വലിയൊരു സക്സസ് വരാൻ, ഇതൊക്കെ വരുമ്പോൾ സന്തോഷിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ടു ദ ഫുള്ളസ്റ്റ് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം വരട്ടെ, എന്നിട്ട് ഞാൻ സന്തോഷിക്കാം എന്ന് പറഞ്ഞിട്ട് ലൈഫ് ഇങ്ങനെ പോസ് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടോ? കാരണം ചിലപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവും, ഒരു ചായക്കപ്പിന്റെ രൂപത്തിൽ പോലും. പക്ഷേ നമ്മൾ അതിനെ കാണുന്നില്ല, കാരണം അത് എല്ലാ ദിവസവും അവിടെ ഉണ്ട്. അപ്പോൾ നാളെ ചായ കുടിക്കുമ്പോൾ ഒന്ന് പതുക്കെ കുടിച്ചു നോക്കാം. ചായയുടെ ടേസ്റ്റ് മാത്രമല്ല, അത് നിങ്ങൾക്കുണ്ടാക്കി തന്ന മനുഷ്യരെയും കൂടെ നോട്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്തോലയിൽ അടുത്ത ട്രാക്ക് വരുന്നുണ്ട്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള തിങ്സ് ഏതൊക്കെയാണ്? ബാങ്ക് ബാലൻസ് ആണോ, അതോ ഹൗസ് ആണോ, കാറാണോ, ജോബാണോ? ഇതൊക്കെ തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നില്ല ഞാൻ. പക്ഷെ ഒരു ദിവസം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളോട് സംസാരിക്കാതെ പോയാൽ, ഒരു ഫ്രണ്ട് നമ്മളെ വിളിക്കാതെ പോയാൽ, വീട്ടിൽ നമ്മളെ കാത്തിരുന്ന ഒരാൾ ഇനി ഇല്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ, അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ചില കാര്യങ്ങളുടെ വില അത് നഷ്ടപ്പെട്ട ശേഷമാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു ബ്യൂട്ടിഫുൾ ഹാബിറ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ നിങ്ങൾക്ക് ചായ കിട്ടിയോ അതിനൊരു നന്ദി പറയാം, ഒരു താങ്ക് യു പറയാം. നമ്മുടെ ദിവസത്തിലെ ചില നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ അവയുടെ വില ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് സന്തോഷം തന്ന ഒരു സാധാരണ കാര്യം മാത്രം നോട്ടീസ് ചെയ്യാം. അതൊരു കപ്പ് ചായ ആയിരിക്കാം, ഒരാൾ വിളിക്കുന്നതായിരിക്കാം, ഒരു ഫോൺ കോൾ ആയിരിക്കാം, വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരാളായിരിക്കാം. നാളെ അത് ഇല്ലാതായാൽ മാത്രമേ അതിൻ്റെ വില മനസ്സിലാകൂ, എന്നാൽ മാത്രമാണ് നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ ഇന്ന് നമുക്കുള്ളതിൻ്റെ വിലയൊക്കെ മനസ്സിലാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ തോട്ട്. നമ്മുടെ ജീവിതത്തിൽ ദിവസവും കിട്ടുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ആ ചെറിയ സന്തോഷങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും എന്ന് കരുതി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിച്ചു തുടങ്ങിക്കോളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട്
2: കൂട്ടുകൂടാം. മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

എത്തണം എന്ന് നമ്മൾ പാടി കേട്ടിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ ഈ കൈ വെച്ചിട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. കൈ തുടി താളം തട്ടിയുമേ, ആ ഇങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ഞാനിങ്ങനെ പാടാൻ തുടങ്ങി കുറെ പാട്ട് പാടേണ്ടി വരും. എന്തായാലും സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഈ കൈ എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ. ഈ കൈ ഇല്ലാത്ത നമ്മളുടെ ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു പരിപാടികളും നടക്കില്ല അല്ലെ. നമ്മൾ കൈ പിടിക്കുക എന്ന് പറയും, കൈ നീട്ടുക എന്ന് പറയും, കൈ താങ്ങാവുക, നമ്മുടെ കൈവശം വയ്ക്കുക, കൈ ഒഴിയുക എന്ന് പറയും. അങ്ങനെ കൈ വെച്ച് എത്ര വാക്കുകളാണ് നമ്മുടെ മലയാളത്തിലെ. പക്ഷേ ഇപ്പം ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു കൈ താങ്ങാവുക, ഒരു ആവശ്യം വന്നാൽ എനിക്കൊന്ന് കൈ നീട്ടിയത് അവരാണ്, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങായതവരാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ബീങ് എ കൈ എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ കൈ എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതുപോലെ നമുക്ക് തോന്നുമല്ലേ. അങ്ങനെ ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് രാവിലെ തന്നെ ഈ കൈയിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഇന്ന് ഒക്ടോബർ 15 ആണ് അല്ലേ. ഈ ഒക്ടോബർ 15 ആക്ച്വലി കൈയുമായി റിലേറ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. എന്താണ് എന്നൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കോ. ഒന്ന് ഗസ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ ഗൂഗിളൊക്കെ നോക്കിക്കോളൂ, കുഴപ്പമില്ല. എന്തായാലും ഇന്ന് കൈയുമായി റിലേറ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ ഗ്ലോബൽ ഡേ ആണ്. ഒരു ഒരു ആചരണമൊക്കെ ഉള്ളൊരു ദിവസമാണ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്നാലും ഗസ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്താനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കൈ വെച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മുടെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഒക്കെ ഉണ്ട്. ഞാൻ ഹിന്ദിയിൽ ഹാത്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. എന്തായാലും നമ്മൾ കയ്യെത്താ കൊമ്പത്ത് എന്ന് പറഞ്ഞ പാട്ടില്ലേ, നമ്മുടെ മഞ്ജരി പാടിയിട്ടുള്ള, ഇളയരാജ കമ്പോസ് ചെയ്തിട്ടുള്ള വിനോദയാത്ര എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ആലോചനകളൊക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഇതിൻ്റെ ഇടയിൽ നിങ്ങളുടെ പല മോർണിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അന്ന് ഇന്നൊരു 15 ആയ ഒക്ടോബർ ഏത് വഴിക്കാ പോകുന്നതെന്ന് എനിക്കെന്നെ ഒരു പിടിയില്ല. എന്തായാലും നല്ലൊരു കിടലൻ മോർണിംഗ് ആവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിഷ് ചെയ്തുകൊണ്ട് RG ഹീറയാണ് നിങ്ങളുടെ കൂടെ അഹല്യ വിഷസിൽ. നിങ്ങൾക്ക് വിളിക്കാം. ഇന്ന് സ്പെഷ്യൽ ഡേയ്സും ബർത്ത്ഡേയ്സ് ഒക്കെ ആഘോഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് വിഷസ് പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഈ കൈയുമായി റിലേറ്റ് ചെയ്ത ചില കാര്യങ്ങളും ചില അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അഹല്യ FM 90.4. എന്റെ പേര് മറക്കണ്ട, ദിസ് ഇസ് RG ഹീര വിത്ത് യു. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ട്രാക്ക് ആണ് അഹല്യ വിഷസ് 90.4. ദിസ് ഇസ് RG ഹീര വിത്ത് യു.

0: ഉള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: ഓട പവർ പാക്ക് സോങ് അല്ലേ. അങ്ങനെ ഒരു വെഡിങ് സോങ് കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രം ദ മൂവി വിശ്വനാഥൻ ആൻഡ് സൺസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഈ പാട്ട് എന്താ ഞാൻ പ്ലേ ചെയ്യാനുള്ള കാരണം എന്ന് അറിയോ? നമ്മളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കൈ കഴുകാതിരിക്കുക എന്ന് പറയുന്ന പരിപാടി ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ കല്യാണങ്ങളിലാണ്. അതായത് സദ്യ കഴിക്കാൻ ഇങ്ങനെ ഭയങ്കര നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മളിൽ പലരും കൈ കഴുകാൻ മറക്കുന്നു എന്നുള്ളതാണ് സത്യം. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചതിൽ ഒന്ന് രണ്ട് പേരൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജയരാജേട്ടൻ മുംബൈയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ആരാണ്, അജിത് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈറ്റ് ക്യാൻഡി ആണോ? അല്ലല്ല, അതല്ല കേട്ടോ. ഇന്ന് കൈ കഴുകൽ ദിവസമാണ്, അതായത് ഇന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണ്. അതായത് എല്ലാവരും കൃത്യമായി കൈ കഴുകാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം. അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും അതുപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മുടെ കൈ കഴുകുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇത്തരം ഗ്ലോബൽ ഡേ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇത് ആരാന്ന് നമുക്ക് നോക്കാം. ഹെല്ലോ, ഇതാരാ?
1: ഗുഡ് മോർണിംഗ് ഹീര, ഞാൻ മോഹനം കുന്നത്തൂർമേട്.
0: മോഹനൻ ചേട്ടാ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ. നടന്നേച്ചൊക്കെ വന്ന് ക്ഷീണിച്ചിരിക്കുക.
0: ഓക്കെ, അപ്പൊ നല്ല കുട്ടിയായിട്ട് ഭക്ഷണത്തിന് മുൻപ് കൈയൊക്കെ കഴുകുന്ന ആളാണോ? ഭക്ഷണത്തിന് മുൻപ് കൈയൊക്കെ കഴുകുന്ന ആളാണോന്ന്?
1: അയ്യോ, കയ്യോ, കയ്യും കാലും എല്ലാം കഴുകിട്ട് ഞാൻ കുളിക്കാൻ 8 AM പോകും. 8:30 കുളിച്ചു വരും. 9 AM ഭക്ഷണം റെഡി.
0: ഓക്കെ, അപ്പൊ നല്ല കുട്ടിയാണ്.
1: ഞാൻ വിളിച്ച എന്താന്ന് വെച്ചാൽ അന്താരാഷ്ട്ര വൈക്കൈൻ ഡേ ആണ് ഇന്ന്.
0: അതെ അതെ അതെ,
1: അത് പറയാൻ വേണ്ടി മാത്രം വിളിച്ചത്.
0: ഓക്കെ ചേട്ടാ,
1: ഹീര പറഞ്ഞല്ലോ, മറ്റേ ഇന്ന് കൈകൊണ്ട്, ഈ കൈകൊണ്ടാണല്ലോ ഇത് ഈ വടിയും പിടിച്ചോണ്ട് നടക്കുന്നത്.
0: ആ പിന്നല്ല, കൈയില്ലാതെ നമ്മുടെ സപ്പോർട്ടാണ് അതല്ലേ?
1: വളരെ ഒരു 10 വർഷമായിട്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ്, എന്താണ്, ഏതാണ്, വേറെ ചില കാര്യങ്ങളൊക്കെ.
0: ശരി, ഓക്കെ. പിന്നെ ആർക്കാണ് വിശ്വസ് കൊടുക്കേണ്ടത് ചേട്ടാ?
1: ഇന്ന് ഇന്ന് കാഴ്ചവൈകല്യമുള്ള എല്ലാ ആൾക്കാർക്കും.
0: ഓക്കെ, താങ്ക് യു കേട്ടോ. അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ. ബൈ ബൈ. അപ്പൊ മോനൻ ചേട്ടനാണ് വിളിച്ചത്. അപ്പൊ മോനൻ ചേട്ടൻ പറഞ്ഞ പോലെ അതൊരു വലിയൊരു സപ്പോർട്ടാണ് നമ്മുടെ കൈ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൈയിനെ നമ്മളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കണ്ട. നല്ല കുട്ടികളായിട്ട് നമ്മൾ കൈ കഴുകുക എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടികൾക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ശീലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇത് തന്നെയാണ്. എന്തായാലും നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. സമയം ദേ 8 കഴിഞ്ഞ് 15 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ആൻഡ് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ പാട്ടുകൾക്ക് ശേഷം മാത്രം സുഖമായിട്ടുകൊണ്ടിരിക്കുക. അഹലി എഫ് എം 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എഗെയിൻ ഒരു കൈ സോങ് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീര.

0: ഈ ചൂടുകാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് ഒബ്വിയസ്ലി ഓർമ്മ വരാറുള്ള നമ്മുടെ ഷാരൂഖ് ഖാൻ തന്നെയാണ് അല്ലെ. സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരാണ്. സോ ഇന്ന് നമ്മൾ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അജിത ചേച്ചി മെസ്സേജ് അയച്ച പോലെ പറഞ്ഞ പോലെ ഇന്ന് വൈറ്റ് കെയിൻ ഡേ കൂടിയാണ്. ഒരു കൈത്താങ് അല്ലെ, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കൈത്താങ് ആയിട്ട് മാറിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് കെയിൻ കണ്ടുപിടിച്ച ആ ആളും അതേപോലെ തന്നെ അതിനെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഇതേപോലെ കമ്മിങ് ടു ദ കർഷകർ, നമ്മളുടെ കർഷകരുടെ ഇടയിൽ തന്നെ ഒരു കൈത്താങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ നെല്ലച്ചൻ എന്ന് നമ്മൾ വിളിക്കുന്ന പത്മശ്രീ ജേതാവ് ചെറുവയൽ രാമൻ. അദ്ദേഹം നമ്മൾ വിട്ടുപോയി. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 30 പരം വിത്തിനങ്ങൾ, അതായത് നെല്ലിന്റെ തന്നെ പല വിത്തിനങ്ങളെയൊക്കെ സംരക്ഷിക്കാനൊക്കെയുള്ള വലിയ ഇനീഷ്യേറ്റീവുകൾ എടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പോലുള്ള ആളുകളെ നമ്മൾ ഓർക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അല്ലെ, നമ്മൾ ശരിക്കും നമ്മളുടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അഗ്രികൾച്ചറിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി സെക്ടർ ആയിട്ടുള്ള അഗ്രികൾച്ചറിലാണ്. നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടിരിക്കുന്നത് നമ്മളുടെ മഴ എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മുടെ പാലക്കാട് മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിൽ മഴ കുറവായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു കൈത്താങ്, കർഷകർക്കൊരു കൈത്താങ്, നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനം എന്നുള്ള രീതിയിൽ തുലാവർഷം ഇന്ന് എത്തും എന്നാണ് നമ്മുടെ കാലാവസ്ഥക്കാരൊക്കെ പറയുന്നത്. 20 വരെ, അതായത് ഈ മാസം 20, ഇപ്പം 15 ആണല്ലോ, അപ്പൊ ഇനി ഒരു 5 ദിവസം വരെ നമുക്ക് കനത്ത മഴ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്ലാനുകളൊക്കെ അതിനനുസരിച്ച് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശക്തമായ ഇടിമിന്നലും ഉണ്ടാകും, കാറ്റും ഉണ്ടാകും എന്നുള്ളതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഈ പുറത്തിറങ്ങുന്ന സമയത്തും കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ 5 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്കൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളിത് ഈ അടുത്ത പാട്ട് കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേര് നമുക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വഴക്കുകൾ സ്വാഭാവികമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് അത് പരിഹരിക്കുക, തോൽപ്പിക്കുക എന്നതല്ല മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുഹമ്മദ് ഏട്ട നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോമൻ ആലപ്പാട്ടും, നമസ്കാരം അഹല്യ ഹീര, എല്ലാവർക്കും ഒരു നല്ലൊരു ആശംസകൾ ഷാർജ കടലിൽ നിന്ന് കേൾക്കുന്നു. ഹീരയുടെ വോയിസ് നല്ല എനർജറ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പറഞ്ഞുകൊണ്ട് ദേ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേയിൽ നിന്ന് തുടങ്ങിയതുകൊണ്ട് നമ്മൾ വീണ്ടും കൈ വെച്ചിട്ടുള്ള ഒരു പാട്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. എനിക്ക് തോന്നുന്നു കൈ നിറയെ വെണ്ണ തരാം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കൃഷ്ണനെ ആലോചിക്കും, അതേപോലെ തന്നെ ഈ സിനിമയും ഈ പാട്ടും ലാലേട്ടനെ ഒക്കെ ഓർക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നതാണ്. അഹലി FM 90.4 നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരയാണ്. വേണുഗോപാലിന്റെ സൗണ്ടിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ്. സോ ഇങ്ങനൊരു പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഡിവൈൻ ഫീൽ ഒക്കെ കിട്ടി. ലാസ്റ്റിൽ ഒരു ചിരിയൊക്കെ ഉണ്ട്, അതൊക്കെ നോട്ട് ചെയ്യണേ. സ്റ്റേ ട്യൂൺ, ഇത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര.

സോങ് അല്ലേ, ഇപ്പൊ തന്നെ പോയി നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാൻ തോന്നുന്ന പോലത്തെ ഒരു പാട്ട് അല്ലേ. 8 മണി കഴിഞ്ഞ് ദേ 38 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി എഫ് എം 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരാണ്. അപ്പൊ നമ്മള് ഹാൻഡ് വാഷിംഗ് ഡേനെ പറ്റിയല്ലേ, നമുക്കൊരു എന്താ പറയാ ഒരു ഗ്ലോബൽ ഒബ്സർവൻസ് ഉണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ വൈറ്റ് കെയിൻ ഡേയും കൂടിയാണ്, നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കൊരു കൈത്താങ്ങായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ കർഷകർക്ക് കൈത്താങ്ങായിട്ട് തുലാവർഷം വരാൻ പോവാണ്. ആൻഡ് ഇനി ഒരു

അങ്ങനെ കൂടി എനിക്ക് പറയാറുണ്ട്. അതായത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മില്ലറ്റ് ചിക്കി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പോഷൻ പദ്ധതി, പി എം പോഷൻ പദ്ധതിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ചെറുധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരാനായിട്ട് ഒരു മില്ലറ്റ് ചിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു പദ്ധതി, നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ഒരു പദ്ധതിയാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ റാഗി, ചോളം, ബജ്ര, പിന്നെ നിലക്കടല അങ്ങനെയുള്ള ചെറുധാന്യങ്ങൾ, ശർക്കര, പാൽപൊടി, കലോറി, പ്രോട്ടീൻ, അതുപോലെ തന്നെ കാൽസ്യം, അയൺ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ട്രാൻസ് ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഉപ്പ്, പഞ്ചസാരയൊക്കെ വളരെ അനുവദനീയമായിട്ടുള്ള രീതിയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോഷകാഹാരക്കുറവ്, അതേപോലെ തന്നെ വിളർച്ച, ഇത് രണ്ടും നമ്മുടെ കുട്ടികളെ ബാധിച്ചു തുടങ്ങി. എസ്പെഷ്യലി ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലുള്ള സ്കൂൾ കുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ടുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി നമ്മളുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളുടെ പോഷകാഹാരം എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അല്ലെ, അവരിപ്പോ എല്ലാ കാര്യങ്ങളും കഴിക്കണം എന്നില്ല, നമ്മൾ അവർ കഴിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റിക്കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയ പാടുള്ള പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ നമ്മളത് ചെയ്യണം. പക്ഷെ അതിന് ആക്സസ് ഇല്ലാത്ത കുട്ടികളുണ്ട്. അല്ലെ, അവർക്കൊരു കൈത്താങ്ങാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ കഴിക്കുക എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് കൈ കഴുകാനും നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണെന്ന് പറയുന്നത്. എനിക്ക് ഒന്ന് കൊറോണ ആയ വന്ന സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് കൈ കഴുകാനൊക്കെ പഠിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്തതും, ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കഴുകണം, അല്ലെങ്കിൽ കൈയുടെ മുകളിൽ കഴുകണം, ശരിക്കും എങ്ങനെയാണ് കഴുകേണ്ടത്, എത്ര സെക്കൻഡ് നമ്മൾ കൈ കഴുകണം എന്നൊക്കെയുള്ള ഭയങ്കര വേവലാതികളൊക്കെ നമുക്ക് ആ സമയത്തുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ആ ഒരു ശീലം നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരണം, എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുവരണം. അത് ഭക്ഷണം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം തരണമെങ്കിൽ കൈ കഴുകിയേ പറ്റൂ എന്നുള്ളൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് കുറേ മെസ്സേജസും വന്നിട്ടുണ്ട് കേട്ടോ, അതും കൂടെ പറയണല്ലോ. ഹായ് ഹീര, സുഖമാണോ? ഞാൻ സുരേഷാണ് ഒമാനിൽ നിന്നും. ഇന്ന് വരെ നേരിൽ കാണാത്ത എന്റെ വൈദവ് മോന് ഇന്ന് ഒന്നാം ജന്മദിനമാണ്. വൈദവിന് ജന്മദിനാശംസകൾ വിഷ് ചെയ്യണം ഹീര എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ എന്തായാലും ദേ വൈദവ് കുട്ടന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് വൈദവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത പാട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ബർത്ത്ഡേ വിഷ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആകുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ നിന്ന് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
2: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ஏன் கையை வைக்கிற?
4: ஏன் கை? நான் எங்க வேணாலும் வைப்பேன்.

ഞാനേ എന്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആലോചിച്ച് ഞാൻ അങ്ങ് വല്ലാതെ ആയിപ്പോ ഈ കൈ കൈ കൈ കൈ വെക്കടാന്ന് പറയണ കൈ കൈ കൈ കഴുകടാ എന്നൊക്കെ ഞാൻ ആലോചിക്കാണ്. എന്റെ അമ്മേ എന്റെ കോമഡി ഇട്ടിട്ട് എനിക്ക് എന്നെ ചിരി വരുന്നില്ല. ഓ മൈ ഗോഡ്. ഓക്കെ, എന്തായാലും സമയം ദേ കൃത്യം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഇന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്തത് കേട്ടോ. എന്തായാലും ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്, അതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് എന്റെ ഒരു സെൽഫിഷ് കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം ഷെയർ ചെയ്യട്ടെ. ശരിക്കും നമ്മുടെ തൃശ്ശൂരിലുള്ള പാലസ് റോഡിൽ നിങ്ങൾ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ അത്രയും എഴുത്തിനോടും അല്ലെങ്കിൽ കലാപരമായ കാര്യങ്ങളോടൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, അങ്ങനെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, പാലക്കാട് ഒരു പൊതു അങ്ങനെയാണ്. എന്നാലും ഞാൻ പറയാണ്, സാഹിത്യ അക്കാദമിയുടെ സപ്തതിയാണ് ശരിക്കും പറഞ്ഞത്. അതായത് തൃശ്ശൂർ ഉള്ള ആളുകൾക്ക് സാഹിത്യ അക്കാദമിനെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഒരു ലൈഫ് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ചിത്രങ്ങൾ, നിങ്ങൾ അവിടെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത്രയും അധികം ആളുകളുടെ പിക്ചേഴ്സ് അവിടെ ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിനും അല്ലെങ്കിൽ ഒരു ഒരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് അവിടെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ 70 വർഷമാണ് ഈ വ്യാഴാഴ്ച, അതായത് ഇന്ന് ശരിക്കും 70 വർഷം തികയാണ് ഈ സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ഒരു ആസ്ഥാനം അവിടെ കൊണ്ടുവയ്ക്കും. എനിക്ക് തോന്നുന്നു ഒത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. 1957 മാർച്ച് 23 നമ്മുടെ അക്കാദമിയുടെ ആദ്യത്തെ ഒരു സമ്പൂർണ്ണ യോഗം ശരിക്കും അവിടെ നടത്തുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പണ്ട് ജില്ലാ കോടതി പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കെട്ടിടം എന്ന് പറയുന്നത്. പിന്നീടാണ് അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും എഴുത്തുകാരനുമായിട്ടുള്ള നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹമാണ് ഈ അക്കാദമിക്ക് ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ്ലി കൈമാറുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഒരു എന്താ പറയുക, ഈ ഒരു ബിൽഡിംഗ് നമുക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂർ പാലസ് റോഡിലുള്ള കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനത്തിന് അങ്ങനെ 70 വയസ്സ് തികയുന്ന സമയത്ത് ഒരുപാട് മെമ്മറീസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ 70-ാമത്തെ വാർഷികം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വീക്കെൻഡ് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാഹിത്യ അക്കാദമി വിസിറ്റ് ചെയ്യാം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം, അവിടെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എന്റെയൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നല്ല പ്രോഗ്രാംസ് അവിടെ എന്താ പറയുക ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് നാടകങ്ങൾ കാണാനും അല്ലെങ്കിൽ പാട്ടുകളും കച്ചേരികളും അരങ്ങേറ്റങ്ങളും ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് കോൺഫറൻസ്, സ്റ്റുഡൻസിന്റെ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ട് നമ്മുടെ സാഹിത്യ അക്കാദമി ഹാൾ അല്ലെങ്കിൽ ആ ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് മെമ്മറീസ് എനിക്ക് ഫിൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ 70 വയസ്സ് തികഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോണ്. വീണ്ടും ഞാൻ കയ്യിലേക്ക് തിരിച്ചു വരാണ്. കയ്യപ്പുടി കന്നപ്പാര്, നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. നമ്മുടെ നരീഷ് അയ്യരും സാധന സർഗമും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് അടുത്തതായിട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. സോ ഒന്നും കൂടെ ഞാൻ ഓർമ്മിക്കുന്നു, ഇന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണ്. നമ്മുടെ കുട്ടികളെയും നമ്മളും ഒക്കെ ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു ശീലമാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത ട്രാക്കിലേക്ക് നമ്മൾ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

ഇന്നലെ പലരുടെയും ഉറക്കം ദുംതനാനേനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ജയിലർ 2 കാണാൻ പോണ്ടേ ഹീര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല രജനീകാന്ത് ഫാൻസും എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഫാൻ ഷോ കാണാന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ ആ ഓളത്തിൽ സിനിമ കാണാന്ന് പറയുന്നത്. എന്തായാലും വളരെ നല്ല റിവ്യൂസ് ഒക്കെയാണ് ജയിലർ 2 പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 300 കോടിയൊക്കെ ചെലവാക്കിയിട്ടാണ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് എന്തായാലും ഒരു 300 കോടിയുടെ കണക്കല്ല എനിക്ക് പറയാനുള്ളത്, ഒരു 30 ലക്ഷത്തിന്റെ കണക്കാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് അഗ്രി സ്റ്റാക്ക് എന്നുള്ള ഒരു സംവിധാനം വഴി നമ്മുടെ 30 ലക്ഷം കർഷകരുടെ വിവരശേഖരണം എന്ന് പറയുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാലോ നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു അവയർനെസ്സും ആക്സസും ഇല്ലാത്തൊരു നല്ലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്കൊരു ആധാർ വഴി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയൊക്കെ കൊടുക്കും. എത്ര വിളകളുണ്ട്, എത്ര ഭൂമിയുണ്ട്, അങ്ങനത്തെ വിവരങ്ങളൊക്കെ ഇതിൽ ബന്ധിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ സേവനങ്ങൾ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഒരു കാർഷിക ആനുകൂല്യം കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള കർഷകരോടൊക്കെ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറയണം. ഓക്കെ, രജിസ്റ്റർ ചെയ്യാനായിട്ട് agristack.gov.in എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്തരം കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ നമ്മളത് തീർച്ചയായിട്ടും ഓർക്കണം. നമ്മളുടെ കർഷകരോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയണം. നമ്മുടെ ചിലപ്പോൾ തൊട്ടടുത്തൊക്കെ ഉണ്ടാവില്ലേ കുഞ്ഞു കർഷകരായിരിക്കും, പക്ഷെ അവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അക്ഷയ വഴിയൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കുറെ മെസ്സേജസ് ഉണ്ട്. ഹായ് ഡിയർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ ബുള്ളറ്റ് ജഗൻ മലപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമസ്കാരം, വ്യത്യസ്ത അനുഭവങ്ങളാണ് പലരും തരിക, അത് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ എന്ന് നോക്കാതെ ഒരേ രീതിയിൽ കാണുക, അപ്പോൾ മനസ്സിനെ ഒരേ നിലയിൽ കൊണ്ടുപോകാൻ കുറെയൊക്കെ സാധിക്കും. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ടി അഷ്റഫാണ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കുറെ പേരുടെ നല്ല നല്ല മോർണിംഗ് മെസ്സേജസ് നമുക്ക് കിട്ടാറുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും. എല്ലാവരുടെ മെസ്സേജസും ചിലപ്പോൾ നമ്മൾ വായിക്കണം എന്നില്ല, എന്നാലും മാക്സിമം വായിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഏതായാലും അപ്പം നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ജയിലർ 2 പറ്റി പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു രജനീകാന്ത് പാട്ട് കേൾക്കാനുള്ളൊരു മൂഡൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പടയപ്പ എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ട് കേൾക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. ഒരു പവർ പാക്ഡ് SPB രജനീകാന്ത് കോമ്പോയിൽ വന്നിട്ടുള്ള മൈ ഫേവറേറ്റ് സോങ് ആണ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്. ഒണാഹലി FM 90.4, ദിസ് ഇസ് RJ ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: മണ്ണപ്പാ
1: സിംഹനടൈ പോട്ട് ശിഖരത്തിൽ ഏറ്, ശിഖരത്തെ അടൈന്താൽ വാനത്തിൽ ഏറ്.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

വാട്ട് എ സോങ്. അല്ലേ, സമയം ദേ 9 കഴിഞ്ഞ് 13 ആവുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു സമയം ഏതാണ്ട് തീർന്നു അല്ലേ. പൂജാ അവധിക്കൊക്കെ നിങ്ങൾ വീട്ടിൽ വരണം, നട്ടിൽ വരണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, സ്പെഷ്യലി നമുക്കിപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ കിട്ടുമല്ലോ അല്ലേ, അപ്പോൾ അതുകൊണ്ട് പലരും പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ യാത്രകളൊക്കെ. അപ്പം സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ചെന്നൈ ടു കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് ഉണ്ട്. അത് നമ്മുടെ പാലക്കാട് സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 9:30 എത്തും. അപ്പോൾ അതിനനുസരിച്ച് ഇതേപോലെ ഈ ട്രെയിൻ തിരികെയും ഉണ്ട്. അതായത് 20 തന്നെ വൈകിട്ട് 6:45 ഈ ട്രെയിൻ തിരിച്ചുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളുകൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ദേ ഒരു മെസ്സേജും കൂടെ ഞാൻ വായിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹീര, ഇന്നത്തെ കൈ എന്ന് തുടങ്ങുന്ന സോങ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇന്നലത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നന്നായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ പറഞ്ഞിട്ട് ശാന്തി സുമേഷ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പോൾ ഒരുപാട് മെസ്സേജസ് ദേ ഇതുപോലെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കോൾസ് ഒക്കെ ഉണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. ആൻഡ് ഇന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണ്, വൈറ്റ് കെയിൻ ഡേ ആണ്. നമ്മളുടെ നെല്ലച്ച നമ്മൾ വിട്ടുപോയിട്ടുള്ളൊരു ദിവസമാണ്. സപ്തതിയാണ് നമ്മളുടെ കേരള സാഹിത്യ അക്കാദമി ആസ്ഥാനം, നമ്മുടെ തൃശ്ശൂരുള്ള ആളുടെ. അതേപോലെ തന്നെ ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഷോന്റെ ഒരു വലിയൊരു പ്രത്യേകത. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു പാട്ടാണ് കേട്ടോ. നമ്മുടെ ആമിർ ഖാനൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഒരു തരേ ജമീൻ പർ എന്ന് പറഞ്ഞ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം എന്ന് ഞാൻ പറയും. മന്നാ സിനിമേനെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരിക്കൽ കൂടി അഹല്യ FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ദിസ് ഇസ് RG ഹീര സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ബൈ, ടേക്ക് കെയർ, ആൻഡ് ഐ ലവ് യു ഓൾ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കൂട്ടുകൂടാ.
2: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: സെല്ലുലോയിഡ്.
7: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട്, ഇറ്റ്സ് മീ RJ അഹല്യ. ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ പറയാൻ പോകുന്ന ആ ഒരു സിനിമ, പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ, സൂപ്പർ പവർ ചിത്രങ്ങളുടെ പരമ്പരാഗത ഒരു ഫോർമുലയുണ്ടല്ലോ, അത്തരം ഫോർമുലകളിൽ നിന്നും സ്റ്റീരിയോ ടൈപ്പ് വഴികളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വേറിട്ട് നിൽക്കുന്ന തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു പ്ലോട്ടുമായിട്ട് വന്നൊരു സിനിമയാണ്. ഒരു സൂപ്പർ പവർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് മെഡിക്കൽ മിറാക്കിൾ. മെഡിക്കൽ മിറാക്കിൾ എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ കരിക്ക് ഡിജിറ്റൽ സ്പേസിലൂടെയൊക്കെ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വന്ന പ്രിയ സംവിധായകൻ ശ്യാം ഗിരീഷ് വലിയൊരു ക്യാൻവാസിലേക്ക് ചുവടുവെക്കുന്ന സമയത്തെ ഒരു സംവിധായകന്റെ കമാൻഡിംഗ് കയ്യൊപ്പ് പൂർണ്ണമായിട്ടും പതിഞ്ഞൊരു ക്രാഫ്റ്റ് തന്നെയാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മെഡിക്കൽ മിറാക്കിൾ എന്ന ഈ ഒരു സിനിമയിലൂടെ തുറക്കപ്പെടുന്നത്. ഇപ്പോൾ ദീർഘകാലത്തെ അതിസങ്കീർണമായ ഒരു കോമാവസ്ഥയ്ക്ക് ശേഷം തികച്ചും അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് തിരികെ വരുന്ന റോബിൻ എന്ന സാധാരണക്കാരനായ യുവാവിന് വിചിത്രമായ ഒരു അമാനുഷിക കേൾവി ശക്തി അഥവാ സൂപ്പർ ഹിയറിംഗ് പവർ ലഭിക്കുന്നിടത്ത് നിന്നാണ് ഈ ഒരു കഥയുടെ തിരി കൊളുത്തുന്നത്. എന്നാൽ ആ പ്രത്യേക കഴിവിലോ അല്ലെങ്കിൽ അമാനുഷികതയുടെ അത്ഭുത കാഴ്ചകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടിപ്പിക്കൽ അത്തരം കൈൻഡ് ഒരു മൂവിയല്ല മെഡിക്കൽ മിറാക്കിൾ കേട്ടോ. നഗരത്തിൽ ഇങ്ങനെ പിന്നാലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുകയാണ്. അത്തരത്തിൽ അടിയൊഴുക്കായി നടക്കുന്ന ചില ദുരൂഹ കുറ്റകൃത്യങ്ങളും അതിനെ വട്ടം ചുറ്റുന്ന വലിയൊരു പോലീസ് അന്വേഷണവുമായിട്ട് ഈ ഒരു കഥാപാത്രത്തിന്റെ വ്യക്തി ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ ഇഴചേർത്താണ് സംവിധായകൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സയൻസ് ഫിക്ഷന്റെയും അതുപോലെ പക്കാ ഗ്രൗണ്ടഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെയും ഒരു അപൂർവമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെയുണ്ടാവും, സയൻസ് ഫിക്ഷൻ പ്ലസ് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, അതിന്റെ രണ്ടിന്റെയും ഒരു മിക്സാണ് ഈ ഒരു ചിത്രം നമുക്ക് സമ്മാനിക്കുന്നുണ്ടാവാം. സെല്ലുലോയിഡിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സിനിമ മെഡിക്കൽ മിറാക്കിൾ ആണ്. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. സെല്ലുലോയിഡുമായി സിനിമ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജി ആയില്യ. അപ്പോൾ ഇന്ന് നമ്മൾ മെഡിക്കൽ മിറാക്കിൾ എന്ന സിനിമയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സംഗീത് പ്രതാപിന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു സിനിമയിൽ. ഒപ്പം തന്നെ ഷറഫുദ്ദീന്റെ ഒരു പ്രകടനം ഉണ്ട്. ചിരി നിമിഷങ്ങളിലൂടെയും തമാശ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്ന സംഗീത് പ്രതാപ് തന്റെ മുൻകാല ആ ഒരു കഥാപാത്രങ്ങളുടെ ഒരു ചെറിയൊരു ഒരു ഒരു സാമ്യത പോലും ഈ ഒരു ക്യാരക്ടറിൽ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ആ ഒരു സാമ്യത ഒരു നിഴൽ പോലും വീഴാതെ, അല്ലെങ്കിൽ അത്തരത്തിലാണ് തികച്ചും ഗൗരവമേറിയ ഒരു വൈകാരിക വേഷത്തിലൂടെ കരിയറിലെ ഏറ്റവും വലിയൊരു മേക്ക് ഓവർ തന്നെയാണ് ഈ സന്ദീപ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം കേട്ടോ. ഇനിയിപ്പോ ഷറഫുദ്ദീന്റെ കഥാപാത്രം നോക്കുകയാണെങ്കിൽ, ഷറഫുദ്ദീന്റെ കഥാപാത്രം വിശേഷിപ്പിക്കുന്ന ഒരു ദിവ്യശ്രുതി അഥവാ അമാനുഷിക കേൾവി ശക്തി ലഭിച്ചൊരു റൂബിനായി സംഗീത് പകരം വെക്കാനില്ലാത്തൊരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ചുറ്റുപറ്റിയുള്ള ശബ്ദ സമുദ്രത്തിന്റെ ഒരു ഭീകരതയിൽ പതറിപ്പോകുന്ന റൂബിന്റെ ആശയക്കുഴപ്പങ്ങളും നെഞ്ചിലെ ഇങ്ങനെ ഭയങ്കര പെയിനൊക്കെയുണ്ട്, അതുപോലെ പ്രതികാര ദാഹവുമെല്ലാം അത്രമേൽ തീവ്രമായിട്ടാണ് സംഗീത് സ്ക്രീനിൽ ചെയ്തിരിക്കുന്നത്. ഇനി മറുവശത്ത് സൂരജ് എന്ന നിഗൂഢതയും കരുത്തുള്ള കഥാപാത്രവുമായിട്ട് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ഷറഫുദ്ദീൻ. അഞ്ചാം പാതിര, പടക്കളം തുടങ്ങിയ ചിത്രങ്ങളിൽ നമ്മൾ കണ്ടാത്ത ഈ ഷറഫുദ്ദീൻ തന്നെ, അതായത് ആ റേഞ്ചിനോട് കട്ടക്കി നിൽക്കുന്ന പ്രകടനമാണ് ഈ ഒരു സിനിമയിലും കേട്ടോ. ഇരുവരുടെയും ഒരു സ്ക്രീൻ പ്രസൻസ്, അവരുടെ കോംബോ സീൻസ് എല്ലാം ഭയങ്കര ഒരു എനർജി നൽകുന്നതാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുള്ളതാണ്. ഇപ്പോൾ ഇവർക്കൊപ്പം തന്നെ പ്രേമലുവിലൂടെ മനസ്സിലിടം പിടിച്ച അഖില ഭാർഗവൻ മുഴുനീള ഒരു നായികാ വേഷത്തിൽ തിളങ്ങുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥയായി എത്തിയ പാർവതി കൃഷ്ണയും നിർണായക വേഷത്തിലെത്തിയ കോട്ടയം നസീറും തങ്ങളുടെ ഭാഗങ്ങൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മെഡിക്കൽ മിറാക്കിൾ എന്ന സിനിമയെ കുറിച്ച്

ഇന്നത്തെ സെല്ലാവഴിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാമോ? അതിനു മുൻപായിട്ട് നമുക്ക് മനോഹരമായൊരു പാട്ട് കേൾക്കാം അല്ലേ? ബ്യൂട്ടിഫുൾ സോങ് വരുന്നു. സെല്ലാവഴിൽ പാട്ടിന് ശേഷം തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഖിലേഷ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: യെസ്, കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡാണ് ഇന്നത്തെ സിനിമാ വിശേഷവുമായിട്ട് കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. സൗണ്ട് ഡിസൈനിലെ ഒരു ഒരു വിപ്ലവം, തിരക്കഥാ മികവും സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതിന്റെ കാരണമാണ്. അതെ, അതായത് അത്രയും നല്ല വൃത്തിക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയാണ് കേട്ടോ. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ആയുധം ചിത്രത്തിന്റെ ശബ്ദ വിഭാഗം തന്നെയാണ്. സാധാരണ സിനിമകളിൽ കാഴ്ചയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ ഇവിടെ ശബ്ദം ഒരു പ്രധാന കഥാപാത്രമായിട്ട് തന്നെ മാറുന്നുണ്ട്. സൂപ്പർ പവർ ലഭിച്ച റൂബിൻ കടന്നുപോകുന്ന ചെറുതും വലുതുമായ ശബ്ദങ്ങളുടെ ഒരു ഭീതിജനകമായ ഒരു അവസ്ഥയും, അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറച്ച് എന്താ പറയാ, ഒരു അസ്വസ്ഥത എന്നൊക്കെ പറയില്ലേ, അത് തന്നെ ആ ഒരു സാധനമൊക്കെ പ്രേക്ഷകന്റെ കാതുകളിലേക്കും അതേ ആഘാതത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് ഡിസൈനർ നിക്സൺ ജോർജിനും ഫൈനൽ മിക്സിംഗ് നിർവഹിച്ച സിനോയ് ജോസഫിന് നല്ല വൃത്തിക്ക് സാധിച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പൊ മുജീബ് മജീദിന്റെ വേറിട്ടൊരു സംഗീതവും ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ അഭിനേത്രി കൂടിയായ നിലിൻ സാന്ദ്ര ഒരുക്കിയ തിരക്കഥയിൽ യാതൊരുവിധ ലാഗിനും ഇടയില്ലാത്ത വിധം പേസിംഗ് നിലനിർത്താൻ അണിയറ പ്രവർത്തകർക്കായിട്ടുണ്ട്. കഥയുടെ പ്രധാന സസ്പെൻസ് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകന് മുന്നിൽ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് തോന്നും, എന്നാലും രണ്ടാം പകുതിയിൽ അതിനേക്കാൾ വലിയൊരു ഹൈ പോയിന്റുകളും ട്വിസ്റ്റുകളും ഒരുക്കി വെച്ചുകൊണ്ടാണ് സംവിധായകൻ ശ്യാം ആ ഒരു കുറവങ്ങ് ഫിൽ ചെയ്തു പോകുന്നുണ്ട്. അപ്പം അഖിൽ സേവ്യറിന്റെ വിഷ്വലുകളും രാകേഷ് ചെറുമണത്തിന്റെ മൂർച്ചയുള്ള നല്ല എഡിറ്റിങ്ങും അപ്പുണ്ണി സാജന്റെ പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ മേക്കിങ്ങിന്റെ നിലവാരം നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട്.

0: celluloid.
1: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെൽ അലൗഡ്. ഇനി നമ്മൾ മെഡിക്കൽ മിറാക്കിൾ എന്ന സിനിമയുടെ ഒരു ഫൈനൽ വേർഡിക്റ്റും അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്കാണ് കടക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നന്മ തിന്മകളുടെയോ അല്ലെങ്കിൽ ശരി തെറ്റുകളുടെയോ ക്ലീശയിൽ ഉപ്പിൽ വീഴാതെ ഏതെങ്കിലും ഒരു പക്ഷത്തെ മാത്രം ന്യായീകരിക്കാതെ കഥാപാത്രങ്ങളുടെ വൈകാരിക മനോനിലകളെ മാത്രം മുൻനിർത്തി കഥ പറയുന്നതാണ് ഈ ഒരു സിനിമ നൽകുന്ന യഥാർത്ഥ ഒരു കിക്ക്. നല്ലൊരു സൗണ്ട് സിസ്റ്റമുള്ള നല്ലൊരു എക്സ്പീരിയൻസിൽ കാണേണ്ട സിനിമ തന്നെയാണ് കേട്ടോ ഇത്. കാരണം സൗണ്ടിന് നല്ല പ്രാധാന്യമുണ്ട്. ഓക്കെ, ചുരുക്കത്തിൽ മലയാള സിനിമയിൽ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത വേറിട്ടൊരു മേക്കിംഗ് രീതി കൊണ്ടും അതുപോലെ സംഗീത് പ്രതാപ് ഷർഫുദ്ദീൻ കോമ്പോയുടെ ഗംഭീര മത്സര പ്രകടനം കൊണ്ടും വൺ സൗണ്ട് എക്സ്പീരിയൻസ് കൊണ്ടും നൈസായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് മെഡിക്കൽ മിറാക്കിൾ. ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാതരം ക്വാളിറ്റി സൂപ്പർ പവർ ത്രില്ലറാണ് മെഡിക്കൽ മിറാക്കിൾ. അപ്പോൾ ഇന്നത്തെ സിനിമാ വിശേഷം മെഡിക്കൽ മിറാക്കിൾ എന്ന സിനിമയെ കുറിച്ചായിരുന്നു. തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിനിമാ വിശേഷമൊക്കെ അവസാനിപ്പിച്ച് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് മീ ആർ ജേ ആയില്ല. ഞാൻ വീണ്ടും വരും മറ്റൊരു സിനിമ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജേ ആയില്ല സൈനിങ് ഓഫ് ഫ്രം സെൽ ഔട്ട് കിബാൽ സിനിമ ഹലിയ ഫിം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ ഹലോ ഹലോ, ഇന്നത്തെ കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എന്താണ് പരിപാടി? കൃത്യം 10 മണി ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. കൂടെ ഞാൻ അഭിരാമി എത്തിയിട്ടുണ്ട്. കാലിഡോസ്കോപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. ഒരു ചെറിയ ചോദ്യം, എപ്പോഴും ഇങ്ങനെ ചോദ്യമായിട്ടാണല്ലോ വരണം, പിന്നെ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ. നമ്മൾ വീട്ടിലെ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും ഒക്കെ വേർതിരിച്ച് റീസൈക്കിൾ ബിന്നിൽ നമ്മൾ ഇടാറില്ലേ? എന്നിട്ട് മനസ്സിൽ നമുക്കൊരു സമാധാനമാണ്, ഹൗ, പരിസ്ഥിതിക്ക് വേണ്ടി ഞാൻ എന്റെ കടമ ചെയ്തല്ലോ എന്നൊരു സമാധാനം. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ റീസൈക്കിൾ ബിന്നിൽ ഇടുന്നതെല്ലാം ശരിക്കും റീസൈക്കിൾ ചെയ്യപ്പെടുന്നുണ്ടോ? അതോ ബിന്നിൽ ഇടുന്നതോടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ തീർന്നിട്ട് അതിന്റെ പിന്നിൽ വേറെ കഥയാണോ? എന്താണ് സംഗതി? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലിഡോസ്കോപ്പ് കേട്ടോളൂ, കുറച്ചൊച്ചത്തിൽ വെച്ചോളൂ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് നോക്കൂ, അതിൽ വെള്ളം കുടിച്ചു, കുപ്പി കാലിയായി, നമ്മൾ നേരെ റീസൈക്കിൾ ബിന്നിലിട്ടു, സൂപ്പർ. പക്ഷേ അതിനൊപ്പം ഭക്ഷണത്തിന്റെ അവശിഷ്ടം, എണ്ണ, മറ്റു മാലിന്യങ്ങൾ ഇതൊക്കെ കലർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കൊണ്ടിട്ട് ഈ പ്ലാസ്റ്റിക് കുപ്പി വേർതിരിക്കാനും ശുദ്ധീകരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും. ചില വസ്തുക്കൾ റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കും പോവാം. അതായത് റീസൈക്കിൾ ബിന്നിൽ ഇടുക എന്ന് പറയുന്നത് റീസൈക്കിൾ ചെയ്യപ്പെടുന്നതിന് തുല്യമല്ല. ഇനി മറ്റൊരു കൺഫ്യൂഷൻ കൂടെ ഉണ്ട്, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സാധനമല്ല. ചില പ്ലാസ്റ്റിക്കിൽ എളുപ്പത്തിൽ റീസൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും, പുനരുപയോഗിക്കാവുന്ന രീതിയിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റും, ചിലതിന് പ്രത്യേക സംവിധാനങ്ങളൊക്കെ വേണം. ചില മൾട്ടി ലെയർ കവറുകൾക്ക് റീസൈക്ലിംഗ് കൂടുതൽ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു അബദ്ധമാണ് പഴയ ബാറ്ററി, പൊട്ടിയ ചാർജർ, നമ്മൾ ഉപയോഗിക്കാത്ത മൊബൈൽ ഫോണൊക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള സാധാരണ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ ചവറ്റുകൂട്ടയിൽ ഇട്ടാൽ മതി എന്ന് വിചാരിക്കും. എന്നാൽ ഇതൊക്കെ ഈ വേസ്റ്റിന്റെ ഭാഗമാണ്. ശരിയായ ശേഖരണ സംവിധാനത്തിലൂടെ വേണം കൈമാറാൻ. ബാറ്ററികൾ തെറ്റായി കൈകാര്യം ചെയ്താൽ തീപിടുത്തത്തിന് പോലും സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്കറിയാവോ? നമുക്കറിയില്ല. നമ്മളെല്ലാം വേസ്റ്റായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരാം. കാലിഡോസ്കോപ്പ് ആണ് കേൾക്കുന്നത്. അഭിരാമിയുണ്ട് കൂടെ.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: റെഡ്യൂസ് ചെയ്യാം, റിയൂസ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം, പക്ഷെ ശരിയായ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഒന്നാമത്തെ കാര്യം, നമ്മൾ വീട്ടിൽ തന്നെ മാലിന്യം വേർതിരിക്കുക എന്നുള്ളതാണ്. ഭക്ഷണ അവശിഷ്ടങ്ങൾ, ഉണങ്ങിയ മാലിന്യങ്ങളും ഒന്നും ഒരുമിച്ച് കലർത്തരുത്. രണ്ടാമത്തേത്, പ്ലാസ്റ്റിക് പാക്കറ്റുകളിലും പാത്രങ്ങളിലും ഈ ഭക്ഷണ അവശിഷ്ടം കഴിയുന്നത്ര നീക്കം ചെയ്ത് നിങ്ങളുടെ ഇപ്പോൾ പ്രദേശത്തിൻ്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക മാലിന്യ ശേഖരണ സംവിധാനത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ബാറ്ററീസ്, പഴയ മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക് ഇക്വിപ്മെൻറ്റ്സ്, ഇതൊക്കെ അംഗീകൃതമായിട്ടുള്ള ശേഖരണ കേന്ദ്രങ്ങളിലോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ വേസ്റ്റ് സംവിധാനങ്ങളിലോ വേണം നൽകാൻ. ഇനി നാലാമത്തേത്, റീസൈക്കിൾ ചെയ്യുന്നതിന് മുൻപ് അതിലും നല്ലൊരു വഴിയുണ്ടോ എന്ന് ചിന്തിക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കാവുന്ന കുപ്പികളും ബാഗുകളും ഒക്കെ തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം നമ്മളൊരു പ്ലാസ്റ്റിക് കുപ്പി പിന്നിലിട്ടിട്ട് മറന്നുപോകും, പക്ഷെ ആ മാലിന്യത്തിന്റെ യാത്ര അവിടെ അവസാനിക്കുന്നില്ല. മാലിന്യം നമ്മുടെ കൺമുന്നിൽ നിന്ന്, ഓ എന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായത് കൊണ്ട് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് അർത്ഥമില്ല. അപ്പോ ഇന്ന് വീട്ടിലൊന്ന് നോക്കൂ, മാലിന്യം ശരിയായ രീതിയിൽ വേർതിരിക്കുന്നുണ്ടോ? റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തവർ റീസൈക്കിൾ ബിന്നിൽ കുത്തി നിറയ്ക്കുന്നുണ്ടോ? ചെറിയൊരു ശീലം മതി വലിയ മാറ്റത്തിന് തുടക്കമിടാൻ. ഇന്നത്തെ നമ്മുടെ ഗ്രീൻ മന്ത്രം ഇതാണ്, റിഡ്യൂസ് ചെയ്യാം, റിയൂസ് ചെയ്യാം, അതിനുശേഷം മാത്രം റീസൈക്കിൾ ചെയ്യാം.

വൈകുണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടക്കുന്ന കരിമരുന്ന് പ്രയോഗം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തുള്ളവർ കിഴക്കു ഭാഗത്തും വടക്കു ഭാഗത്തുള്ളവർ വടക്കു ഭാഗത്തും വഴക്കുണ്ടാക്കാതെ നിൽക്കുന്നത് വളരെ വളരെ നന്നായിരിക്കും. ക്ഷേത്ര പരിസരത്ത് അമ്മ പെങ്ങന്മാരെ തുറച്ചു നോക്കുന്നതും അടിയുണ്ടാക്കുന്നതും തുപ്പുന്നതും തുമ്മുന്നതും ശിക്ഷാർഹമാണ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: റോഡിലിറങ്ങിയാൽ നിയമം തെറ്റിക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ്. റോഡിൽ നിയമം തെറ്റിച്ചു, അതിന്റെ പേരിൽ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വന്നു. പക്ഷേ നോട്ടീസ് കൈപ്പറ്റിയില്ലെങ്കിലോ, വീട്ടിൽ ആളില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചാലോ, അല്ലെങ്കിൽ ഹിയറിംഗിന്റെ ദിവസം മുങ്ങി നടന്നാലോ, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ധാരണ അങ്ങോട്ട് മാറ്റിവെച്ചേക്കൂ. കാരണം അത് തെറ്റായ ധാരണയാണ്. ഗതാഗത നിയമ ലംഘനങ്ങളുടെ പേരില് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടികൾ കട്ടിപ്പിക്കാൻ ഒരുങ്ങാണ് മോട്ടോർ വാഹന വകുപ്പ്. കട്ടിപ്പിക്കണം എന്നാണ് പറയുന്നത്. എനിക്കും പറയാനുള്ളത് ഏറ്റവും അടിപൊളിയായിട്ട് കടുപ്പിക്കണം. പ്രത്യേകിച്ച് മദ്യപിച്ച് വാഹനം ഓടിച്ചതുപോലെയുള്ള നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കുമ്പോൾ വിലാസത്തിൽ ആളില്ല എന്ന് പറഞ്ഞ് തപാൽ മടക്കുക, നോട്ടീസ് കൈപ്പറ്റാതിരിക്കുക, ഹിയറിംഗിന് ഹാജരാകാതിരിക്കുക, ഇതൊക്കെ കാരണം നടപടികൾ വൈകാറുണ്ട്. ഉദ്യോഗസ്ഥര് വീണ്ടും വീണ്ടും ആളെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പണിയും അവരുടെ ടൈമും അവരുടെ എഫേർട്ടും ഒക്കെ കളഞ്ഞിട്ട്. അപ്പൊ ഇതിന് പരിഹാരമായിട്ടാണ് നോട്ടീസ് കൈപ്പറ്റാതെ മടക്കി അയക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടക്കുന്നത്. വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നോട്ടീസ് കണ്ടില്ലെന്ന് നടിച്ചാൽ നിയമലംഘനം ഇല്ലാതാകില്ല, നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമം തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോ ഡ്രൈവർമാരെ, റോഡിൽ വണ്ടി ഓടിക്കുന്നവരെ, വണ്ടി ഓടിക്കുമ്പോൾ നിയമങ്ങൾ പാലിക്കുക. നിയമലംഘനത്തിന്റെ പേരിൽ നോട്ടീസ് ലഭിച്ചാൽ അവഗണിക്കാതെ അതിൽ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക. കാരണം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മറച്ചാലും വിലാസം മാറ്റിയാലും നോട്ടീസ് തിരിച്ചയച്ചാലും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതരുത് അല്ലെ. സ്റ്റീറിംഗ് നമ്മുടെ കയ്യിലാണെന്ന് വെച്ച് നിയമം നമ്മുടെ കൈപ്പിടിയിലാണെന്ന് കരുതരുത് കേട്ടോ. സുരക്ഷിതമായി വണ്ടി ഓടിക്കൂ, നിയമങ്ങൾ പാലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കലിഡോസ്കോപ്പിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാത്രി കൃത്യമായി 8 മണിക്കൂർ ഉറങ്ങിയതാണ് ഞാൻ. അലാറം അടിച്ചപ്പോൾ എണീറ്റു. പക്ഷേ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ മാത്രം ഒരു പ്രത്യേക മടിയാണ്. കണ്ണ് തുറന്നിട്ടുണ്ട്, പക്ഷെ മനസ്സിപ്പോഴും സ്വപ്നലോകത്താണ്. ശരീരം പറയണത് എന്നെ ഒരു 5 മിനിറ്റ് കൂടെ വെറുതെ വിടുന്നാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഈ ടീമിലുള്ളത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ പോകുന്ന ആളുകളാണോ നിങ്ങൾ? 8 മണിക്കൂർ ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നുന്നവരാണെങ്കിൽ ഇവിടെ കമോൺ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഉറങ്ങുന്ന സമയത്തിന്റെ ദൈർഘ്യം മാത്രമല്ല, ഉറക്കത്തിന്റെ ക്വാളിറ്റി ഓഫ് ദി സ്ലീപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രി 8 മണിക്കൂർ കടന്നത് കൊണ്ട് മാത്രം നല്ല ഉറക്കം കിട്ടിയെന്ന് ഉറപ്പിക്കാൻ ആവില്ല. ഇടയ്ക്കിടെ ഉറക്കം മുറിയുന്നുണ്ടോ, ഉറങ്ങാൻ കിടന്നിട്ടും ഫോൺ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നുണ്ടോ, എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയവും എഴുന്നേൽക്കുന്ന സമയവും മാറി മറിയുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിനെ ബാധിക്കും. പിന്നെ നമ്മുടെ രാത്രിയിലുള്ള ഫോൺ ഉപയോഗം ഉണ്ടല്ലോ, ഉറങ്ങാൻ കിടന്നിട്ട് ഒരു റീല് മാത്രം കാണാമെന്ന് വിചാരിക്കും. പിന്നെന്നിട്ട് നമ്മൾ റീല് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഫോൺ താഴെ വെക്കുമ്പോൾ സമയം ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. രാവിലെ അലാറം അടിക്കുമ്പോൾ നമ്മൾ ഫോണിനോട് ചോദിക്കും, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചതിച്ചത്, ഇത്ര വേഗം നേരം എളുത്തോ എന്ന് ചോദിക്കുന്നു. ഈശ്വര ഇത്ര വേഗം നേരം എളുക്കുകയാണല്ലോ എന്ന് പറയുന്നു. ഫോൺ ഉപയോഗം ഭയങ്കര പ്രശ്നമാണ്. ഇനി വേറൊരു കാര്യം, രാവിലെ എഴുന്നേറ്റ് ഉടൻ ജനലൊക്കെ തുറന്ന് വളരെ നല്ല വെളിച്ചം സ്വീകരിക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ തരത്തിൽ ചെറിയ നടത്തം സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുക, അങ്ങനെ നമ്മുടെ ശരീരത്തിനെ ഉണർവിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. 8 മണിക്കൂർ ഉറങ്ങിയിട്ടും എല്ലാ ദിവസവും ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ വെറും മടിയായിട്ട് തള്ളിക്കളയരുത്. കൂർക്കം വലി, ഉറക്കത്തിനിടയിൽ ശ്വാസതടസ്സം, പകല് കുറേ ഉറക്കം വരിക, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഹെൽപ്പ്

ഈ വിഷയങ്ങളിൽ തേടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര മണിക്കൂർ ഉറങ്ങി, ഞാൻ 8 മണിക്കൂർ ഉറങ്ങിയതാണ്, എന്നിട്ട് എനിക്ക് ക്ഷീണം. ഈ 8 മണിക്കൂർ ഉറങ്ങി അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഉറങ്ങി എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എത്രത്തോളം സുഖമായിട്ട് തടസ്സമില്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു സ്ലീപ്പാണോ എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കലിഡോസ്കോപ്പിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നത്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഭൂമിയിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാറിന്റെയോ ബൈക്കിന്റെയോ പേരായിരിക്കും പറയുക, അല്ലേ? എന്നാൽ ഭൂമിക്ക് പുറത്തുള്ള കാര്യമാണെങ്കിലോ, ചന്ദ്രനിലോ ചൊവ്വയിലോ ഒക്കെ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച വാഹനം ഏതായിരിക്കും? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരട്ടെ. നാസയുടെ ചൊവ്വ റോവറായിട്ടുള്ള പേഴ്സിവറൻസ് ആണ് ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ, അതായത് ഭൂമിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച വാഹനം. ചൊവ്വയുടെ ആ ഒരു ഓടിക്കാൻ പറ്റുന്ന സ്ഥലത്തിലൂടെ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ റോബോട്ടിക് വെഹിക്കിള്. ഭൂമിയിൽ നിന്ന് ഏകദേശം 22.5 കോടി കിലോമീറ്റർ ശരാശരി അകലെയുള്ള ചൊവ്വയിൽ മനുഷ്യർ നേരിട്ട് കൂടെ ഇല്ലാതെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുകയാണ് ഈ പെർസിവറൻസ് എന്ന ആളുടെ ജോലി. 2021 ഫെബ്രുവരിയിലാണ് ഈ പെർസിവറൻസ് ചൊവ്വയിൽ ഇറങ്ങിയത്. അന്നു മുതൽ ചൊവ്വയുടെ മണ്ണും പാറകളും ഒക്കെ പരിശോധിക്കുക, പണ്ട് അവിടെ ഉണ്ടായിരുന്ന ജീവന്റെ സാന്നിധ്യം അത് ശരിക്കും ഉണ്ടായിരുന്നോ എന്നതിന്റെ സൂചനകളൊക്കെ അന്വേഷിക്കുക, ഇനി ഫ്യൂച്ചറിൽ മനുഷ്യ ദൗത്യങ്ങൾക്ക് സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന്, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുക, അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ഒരു റോവറാണ് പെർസിവറൻസ്. ഭൂമിയിൽ ഒരു റോഡ് ബ്ലോക്ക് വന്നാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് തുറക്കും, ചൊവ്വയിൽ റോഡ് ബ്ലോക്ക് വന്നാൽ പെർസിവറൻസ് ആരോട് ചോദിക്കും? അവിടെ ആരും ഇല്ലല്ലോ. സ്വന്തം ക്യാമറകളും സെൻസറുകളൊക്കെ ഉപയോഗിച്ച് ചുറ്റുപാടുകൾ മനസ്സിലാക്കി സയന്റിസ്റ്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് യാത്ര തുടരുന്ന ഒരു റോബോട്ടാണ് നമ്മുടെ ഭൂമിയുടെ പുറത്ത്, ഭൂമിക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച വാഹനം എന്നാണ് പറയുന്ന റിപ്പോർട്ടുകൾ. സോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഇത്രയും ദൂരം ഒരു ഗ്രഹത്തിൽ വാഹനം ഇറക്കി അതിനെ നിയന്ത്രിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നു എന്നത് തന്നെ അത്ഭുതമാണ് അല്ലെ. നമ്മൾ റോഡിൽ വഴി തെറ്റിയാൽ മാപ്പ് നോക്കും, പെർസിവറൻസ് ചൊവ്വയിൽ വഴി കണ്ടെത്തുമ്പോൾ ശാസ്ത്രമാണ് അതിന്റെ വഴികാട്ടി. എന്തായാലും സോ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, പെർസിവറൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഞാൻ ദാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. Till then, bye bye.

0: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106. സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. തണുപ്പുള്ള മലയോര മേഖലകളിൽ മാത്രം വളരുന്ന സ്ട്രോബെറി നമ്മുടെ വീട്ടുമുറ്റത്തെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒന്ന് വളർത്തി നോക്കിയാലോ, വളർത്തി സ്ട്രോബെറി ഒന്ന് കഴിച്ചാലോ? സ്ട്രോബെറിയോ, അതും നമ്മുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അത് വളരോ എന്ന് സംശയിക്കുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ. എങ്കിലൊരു കാര്യം കേട്ടോളൂ, ശരിയായിട്ടുള്ള പരിചരണവും കുറച്ച് ശ്രദ്ധയും ഉണ്ടെങ്കിൽ വീട്ടിലെ ആവശ്യത്തിനും ഒരു പരീക്ഷണം എന്ന നിലയിലും നമുക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒന്നാണ് സ്ട്രോബെറി. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ സ്ട്രോബെറി എങ്ങനെ കൃഷി ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് വിളവെടുപ്പ് നടത്തേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഈ സ്ട്രോബെറി എന്ന് കേൾക്കുമ്പോഴേ മൂന്നാറിലെയും വയനാട്ടിലെയും അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെയും തണുപ്പുള്ള കാലാവസ്ഥയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലേ. എന്നാൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമല്ല, കൃത്യമായ തണലും ഈർപ്പവും നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഉൾനാടൻ പ്രദേശങ്ങളിലും സ്ട്രോബെറി വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാമെന്ന ശാസ്ത്രീയ സത്യം പലർക്കും അറിയില്ല. ഇന്ന് സമതല പ്രദേശങ്ങളിലെ ചൂടിനെ പ്രതിരോധിച്ച് വളരാൻ ശേഷിയുള്ളതും മികച്ച വിളവ് നൽകുന്നതുമായ അനേകം സ്ട്രോബെറി ഇനങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. സ്വീറ്റ് ചാർലി, ചാന്ത്ലർ, കമറോസ തുടങ്ങിയ ഇനങ്ങൾ നമ്മുടെ നാട്ടിലെ വീട്ടുതോട്ടങ്ങളിൽ പരീക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായവയാണ്. വലിയ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം വീട്ടിലെ ആവശ്യത്തിനായിട്ട് ഒരു പരീക്ഷണം എന്ന നിലയിൽ 2 അല്ലെങ്കിൽ 3, 4, 5 ചെടിച്ചട്ടികളിൽ സ്ട്രോബെറി നട്ടു തുടങ്ങുന്നത് വളരെ എളുപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന, വീടിന് ഭംഗി നൽകുന്നതുമായ ഒരു മികച്ച ഹോബി കൃഷി കൂടിയാണ് സ്ട്രോബെറി. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറിയെ കുറിച്ച് പറയുന്ന ഹരിതഭൂമിയാണ്. ഇനി എപ്പോൾ കൃഷി ആരംഭിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എപ്പോഴാണ് സ്ട്രോബെറി കൃഷി ആരംഭിക്കേണ്ടത് പറഞ്ഞുതരാം. നമ്മുടെ നാടുകളിൽ സ്ട്രോബെറി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നടീൽ സമയമാണ്. കഠിനമായ വേനൽക്കാലത്തോ അല്ലെങ്കിൽ കനത്ത മഴക്കാലത്തോ സ്ട്രോബെറി തൈകൾ നടാനായിട്ട് പാടില്ല. അത് ചെടിയുടെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും. തുലാവർഷം കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ ചെറിയ കുളിർമയും ഈർപ്പവും വരുന്ന ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് സ്ട്രോബെറി തൈകൾ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് നടുകയാണെങ്കിൽ ചെടികൾ വേഗത്തിൽ വേരുപിടിക്കുകയും വരുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ പൂക്കളും കായ്കളും നൽകാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഈ മാസങ്ങളിൽ ചെടിക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശവും അതേസമയം അനുകൂലമായ കാലാവസ്ഥയും ലഭ്യമായ സമയം. ഈ സമയത്ത് നടുകയാണെങ്കിൽ ചെടികൾ വേഗത്തിൽ വേരുപിടിക്കുകയും വരുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ പൂക്കളും കായ്കളും നൽകാനായിട്ട് തുടങ്ങുകയും ചെയ്യും. ഈ മാസങ്ങളിൽ ചെടിക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശവും അതേസമയം അനുകൂലമായ കാലാവസ്ഥയും ലഭിക്കും.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ സ്ട്രോബെറി കൃഷി തുടങ്ങാനായിട്ട് വിശ്വാസ്യതയുള്ള നഴ്സറികളിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ വഴി ഉൽപ്പാദിപ്പിച്ച തൈകളോ അല്ലെങ്കിൽ മദർ പ്ലാന്റിൽ നിന്നുണ്ടാകുന്ന റണ്ണറുകളോ വാങ്ങാവുന്നതാണ്. പച്ചപ്പുള്ള ആരോഗ്യമുള്ളതും രോഗബാധിതമല്ലാത്തതുമായ കുഞ്ഞു തൈകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. സ്ട്രോബെറി ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ചെടി നന്നായി വളർന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ചെറിയ വള്ളികൾ പോലെയുള്ള ഭാഗങ്ങൾ പുറത്തേക്ക് വരും, അതായത് റണ്ണേഴ്സ്. ഈ വള്ളികളുടെ അറ്റത്ത് പുതിയ കുഞ്ഞു ചെടികൾ ഉണ്ടായിരിക്കും. ഇതിനെ മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സ്ട്രോബെറി ചെടി കൂടി നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവര് വിത്തുകൾ വാങ്ങി മുളപ്പിക്കുന്നതിന് പകരം നഴ്സറികളിൽ നിന്ന് വളർച്ചയെത്തിയ ചെടികൾ വാങ്ങി നടുന്നതാണ് കൂടുതൽ വിജയകരം. ഇത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഫലം തരാനായിട്ട് തുടങ്ങും. ഇനി പോട്ടിംഗ് മിക്സും ചട്ടികളും ഒരുക്കേണ്ട രീതി എങ്ങനെയാണ്?

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്ട്രോബറി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ. സ്ട്രോബറിയുടെ വേരുകൾ വളരെ മൃദുവായതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് നിൽക്കാത്തതും നല്ല നിർവാർച്ചയുള്ളതുമായ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്ലാസ്റ്റിക് ചട്ടികളേക്കാൾ മൺചട്ടികളോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളോ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ അന്തരീക്ഷത്തിന് നല്ലത്. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. നല്ല മേൽമണ്ണ്, ചകിരിച്ചോറ്, ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എന്നിവ സമമായിട്ട് കലർത്തുക. ഇതിനോടൊപ്പം കുറച്ച് മണലും തൈകൾക്ക് രോഗബാധ വരാതിരിക്കാനായിട്ട് അല്പം വേപ്പും പിണ്ണാക്കും കൂട്ടിയിളക്കുന്നത് വേരുകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് സഹായിക്കും. ചട്ടിയുടെ അടിഭാഗത്ത് വെള്ളം വാർന്നു പോകാൻ ആവശ്യത്തിന് ദ്വാരങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചട്ടിയിൽ മിശ്രിതം നിറച്ച ശേഷം ചെടിയുടെ നടുഭാഗത്തുള്ള കുഞ്ഞു കുരുന്ന് മണ്ണിന് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം തൈ നടാനായിട്ട്. നടുഭാഗം മണ്ണിൽ ആണ്ടുപോയി കഴിഞ്ഞാൽ ചെടി അഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി സൂര്യപ്രകാശവും തണലും നനയും ഒക്കെ എത്രത്തോളം വേണമെന്ന് പറഞ്ഞേരാ മനോഹരമായ പാട്ടുവിശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറി കൃഷിയെ കുറിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി സൂര്യപ്രകാശത്തിന്റെ അളവ്, തണല്,

വെള്ളമൊഴിച്ചു കൊടുക്കുക. ഇലകളിലോ പൂക്കളിലോ കായ്കളിലോ വെള്ളം തളിക്കുന്നത് പൂപ്പൽ ബാധയ്ക്ക് കാരണമാകും. ചെടിയുടെ പച്ചപ്പും പഴങ്ങളുടെ വലുപ്പവും കൂട്ടാനായിട്ട് മൾച്ചിങ് അഥവാ പുതയിടൽ സഹായിക്കും. ചട്ടിയിലെ മണ്ണിന് മുകളിലായിട്ട് ഉണങ്ങിയ ചകിരി നാരുകളോ ഉണക്ക പുല്ലോ വിതറിക്കൊടുക്കുക. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും വിരിയുന്ന പഴങ്ങൾ മണ്ണിൽ തൊട്ട് അഴുകിപ്പോകാതിരിക്കാനും സഹായിക്കും. ഇനി സ്ട്രോബെറിയിലെ വളപ്രയോഗം എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്ട്രോബെറി വീട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തുമ്പോൾ പൂർണ്ണമായിട്ടും ജൈവ രീതി മാത്രം പിന്തുടരുന്നതാണ് നല്ലത്. രാസവളങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പഴങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള രുചിയും ഔഷധ ഗുണവും നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. 15 ദിവസത്തിൽ ഒരിക്കൽ കടലപ്പിണ്ണാക്കോ ചാണകമോ വെള്ളത്തിൽ കുതിർത്തുണ്ടാക്കുന്ന തെളിവെള്ളം നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. കൂടാതെ പഴങ്ങൾ നന്നായി ഉണ്ടാകാനും മധുരം കൂട്ടാനും അല്പം ചാരം ചുവട്ടിൽ വിതറി കൊടുക്കുന്നത് പൊട്ടാസ്യത്തിന്റെ ലഭ്യത ഉറപ്പാക്കാം. ചെടിയിൽ ഉണ്ടാകുന്ന ഉണങ്ങിയ ഇലകളും പഴുത്ത ഇലകളും അപ്പപ്പോൾ കത്രിക ഉപയോഗിച്ച് മുറിച്ചു മാറ്റി ചെടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പൂക്കൾ വരുന്ന സമയത്ത് ചെടിക്ക് ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയാൽ വലുപ്പമുള്ള സ്ട്രോബെറികൾ നമുക്ക് ലഭിക്കും. ഇനി കീടനിയന്ത്രണത്തെക്കുറിച്ചും അതുപോലെ തന്നെ പൂപ്പൽ പ്രതിരോധത്തെക്കുറിച്ചും പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്ട്രോബെറി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സ്ട്രോബെറി ചെടികളിൽ ഉറുമ്പുകൾ, ഇലതീനിപ്പുഴുക്കൾ, ചുവന്ന ചിലന്തികൾ എന്നിവയുടെ ശല്യം കാണാറുണ്ട്. കൂടാതെ സ്ട്രോബെറി പഴങ്ങൾ പഴുത്തു തുടങ്ങുമ്പോൾ കറുത്ത ഉറുമ്പുകളും പക്ഷികളും ഇവ തിന്നാനെത്താനുള്ള സാധ്യത കൂടുതലാണ്. കീടങ്ങളെ അകറ്റാനായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി വേപ്പെണ്ണയും അല്പം സോപ്പ് ലായനിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇലകളുടെ അടിവശത്തും തണ്ടുകളിലും തളിച്ചു കൊടുക്കാം. ഇത് പ്രകൃതിദത്തമായിട്ടുള്ള കീടനാശിനിയായിട്ട് പ്രവർത്തിക്കും. പക്ഷികളിൽ നിന്നും പഴങ്ങളെ സംരക്ഷിക്കാനായിട്ട് ചട്ടിക്ക് മുകളിലായിട്ട് ഒരു ചെറിയ വലയോ അല്ലെങ്കിൽ സുതാര്യമായ മെഷോ കവർ ചെയ്തു വെക്കുന്നതാണ് നല്ലത്. കൂടാതെ പഴങ്ങൾ ചെടിയിൽ നിന്ന് മണ്ണിലേക്ക് മുട്ടി നിൽക്കാതെ മൾച്ചിങ്ങിന് മുകളിലായിട്ട് കിടക്കാൻ ശ്രദ്ധിച്ചാൽ അഴുകൾ പൂർണ്ണമായിട്ടും തടയും. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറി കൃഷിയെക്കുറിച്ചാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അതെല്ലാം പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്ട്രോബെറി കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രോബെറി തൈകൾ നട്ട് ഏകദേശം ഒരു 45 മുതൽ 60 ദിവസത്തിനുള്ളിൽ ചെടികളിൽ ചെറിയ വെളുത്ത പൂക്കൾ വിരിയാനായിട്ട് തുടങ്ങും. പൂക്കൾ വിരിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പച്ചക്കായകൾ രൂപപ്പെടുകയും പിന്നീട് അവ പച്ചയിൽ നിന്ന് പതുക്കെ ചുവപ്പിലേക്ക് നിറം മാറുകയും ചെയ്യും. പഴങ്ങൾ പൂർണ്ണമായിട്ടും കടും ചുവപ്പ് നിറമാകുമ്പോൾ വിളവെടുപ്പിന് പാകമായി എന്ന് മനസ്സിലാക്കാം. പഴങ്ങൾ കൈകൊണ്ട് ബലമായി പറിച്ചെടുക്കാതെ ചെറിയൊരു കത്രിക ഉപയോഗിച്ച് തണ്ടോടെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ സ്വന്തം വീട്ടിൽ യാതൊരു വിഷാംശവും ഇല്ലാതെ ജൈവ രീതിയിൽ വിളവെടുത്ത പുതിയ സ്ട്രോബെറികൾ അപ്പപ്പോ തന്നെ കഴിക്കുകയോ കുട്ടികൾക്ക് നൽകുകയോ ചെയ്യാം. ആദ്യ ശ്രമത്തിൽ വലിയ അളവിൽ ലഭിച്ചില്ല എങ്കിലും സ്വന്തം വീട്ടുമുറ്റത്ത് സ്ട്രോബെറി വിളവെടുത്തു എന്നൊരു സന്തോഷം, അതൊരു അത്ഭുതകരമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും അല്ലേ. തണുപ്പുള്ള നാടുകളിൽ മാത്രം കണ്ടിരുന്ന സ്ട്രോബെറി നമ്മുടെ വീട്ടിലും വളരെ എളുപ്പത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കാമെന്നിപ്പോൾ മനസ്സിലായില്ലേ. ഇനിയുള്ള മാസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലും 1, 2, 3 സ്ട്രോബെറി തൈകൾ നടാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ടുകേട്ട്.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഹേ ഗോയ്സ്, എന്നാ ഒരു വൈബ് ഇന്നേക്കല്ലേ. ഇന്നേക്ക് നമ്മ തലൈവർ മൂവി വന്നിടിച്ച് തിയേറ്റർ മട്ടുമല്ല, നമ്മ റേഡിയോ സ്റ്റുഡിയോവും സേർത്ത് തൂക്കി അടിക്ക പോകരുത് തന്നെ. എല്ലാരും എഫ് ഡി എഫ് പാത്തുങ്കള സിനിമ മാസതാ മാസ മാസ മാസ കൊല്ല മാസതാ അടിച്ച്. ഓക്കെ, മതിയോ തമിഴ്, എങ്ങനെയുണ്ട്? യെസ്, അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇല്ല, കുറച്ച് ദിവസമായി ഈ വഴിക്കൊക്കെ വന്നിട്ട് നിങ്ങൾ മറന്നുപോയി. എന്നെ മറന്നു പോവരുത് കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ചില കാരണങ്ങളാൽ വരാനായിട്ട് പറ്റിയില്ല, അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. ഞാൻ നിങ്ങൾ കേട്ടിരുന്നു, നിങ്ങൾ എന്നെ കേട്ടിട്ടില്ലെങ്കിൽ പോലും. ഓക്കെ, അപ്പൊ ദേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്നേക്ക് എന്താണ് മക്കളെ, സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആഘോഷം ആഘോഷം ആഘോഷം മാത്രം, എങ്കപ്പാത്താലാവങ്ക മട്ടുന്നാർക്കേ. അതുപോലെയാണ് തലൈവർ മൂവി വന്ന്, അതങ്ങനെയായിരിക്കും അല്ലെ. ജയിലർ 2 ഇന്നത്തെ റിലീസായിട്ട് അതിന്റെ എഫ് ഡി എഫ് ഷോയൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുൾ റിവ്യൂ ആയി, സെലിബ്രേഷനായി, പാലഭിഷേകമായി, കേക്ക് മുറിക്കലായി, എന്തൊക്കെ കാരണം. തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉത്സവം വൈബ്, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്, അത്രയും ഉത്സവം വൈബിലാണ് ഇന്നത്തെ ദിവസം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കാത്തിരുന്ന ജയിലർ 2 രജനീകാന്ത്, യെസ് തലൈവർ, അങ്ക തലൈവർ നായകനായെത്തിയ ആ ഒരു ചിത്രം ഇറങ്ങിയിരിക്കുന്നു. അതും നമ്മളൊക്കെ ഇങ്ങനെ എക്സ്പെക്ടേഷന്റെ പീക്കിൽ വെച്ചൊരു സിനിമയായിരുന്നു. ആ എക്സ്പെക്ടേഷന്റെ ഒപ്പം എത്താനായിട്ട് ആ സിനിമയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും ഗംഭീര കാര്യം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെട്ടു പോയേനെ, പക്ഷെ നിരാശപ്പെടേണ്ട കാര്യം, സംഭവം അടിപൊളി ഫാൻ എന്റർടൈൻമെന്റ് പാക്കേജ് ആണെന്നാണ് കണ്ടു കഴിഞ്ഞ എല്ലാവരും പറയുന്നത്. ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ കാണും, വൈകാതെ തന്നെ ഞാനത് പോയി കണ്ടിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ അയ്യോ ഇന്ന് കാണണം കാണണം കാണണം ഭയങ്കര ത്വരയുണ്ടായിരുന്നു, പക്ഷെ ഇൻസ്റ്റന്റ് പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ത്വരയൊന്ന് മാറ്റി വെച്ചുകൊണ്ട് നേരിങ് വന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് പാട്ടുകളുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അതാണ് എന്തോ എന്തോ ഒരു മഴ പെയ്ത് തോന്നുന്ന പോലെ ഉണ്ടോ, എനിക്കങ്ങനെ തോന്നിയിട്ടോ. ഓക്കെ, അപ്പൊ ഈ പതിവ് പോലെ നമുക്ക് നമ്മുടെ പാട്ടുകളൊക്കെ ആയിട്ട് അങ്ങ് ആരംഭിക്കണ്ടേ, ആരംഭിക്കാം അല്ലെ. അപ്പൊ ഒന്നിനും ഒരു മാറ്റവും ഇല്ല, വേഗം വേഗം വേഗം വേഗം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ വിളിച്ചോളൂ. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാനും മെസ്സേജ് അയക്കാനൊക്കെ സെയിം നമ്പർ തന്നെയാണ്. ആ നമ്പർ ഇതാണ്, 8281509000 82 81 50 90 00 കേട്ടോ. അപ്പൊ നമ്പറൊക്കെ സെറ്റ് അല്ലേ, നിങ്ങൾക്ക് വിളിക്കാം, ഒപ്പം വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും പാട്ട് ചോദിക്കാം. ഇനി അതൊന്നും പറ്റില്ല, ഞങ്ങൾ സോറി ഇത്തിരി യൂത്ത് ആണ്, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് ഉണ്ട് ഗായ്സ്. അഹല്യ എഫ് എം 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് പാട്ടുകൾ അയക്കാവുന്നതാണ്, പാട്ടിന്റെ റിക്വസ്റ്റ് മെസ്സേജുകൾ അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഞാൻ വൻ എനർജിയിലാണ്, ഒരു ഹൈ വോൾട്ടേജ് എനർജിയിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എനർജറ്റിക് സോങ്സ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്റെ ഇൻസ്റ്റന്റ് പാട്ട് ഞാൻ അങ്ങ് ആരംഭിക്കുന്നത് കേട്ടോ. എന്റെ പ്രതീക്ഷയെ നിങ്ങൾ തച്ചടക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും ജയിലർ 2 ഒക്കെ ഇറങ്ങി, നമ്മൾ അതിന്റെ ഒരു ഒരു ആഘോഷത്തിലിരിക്കുന്ന സമയത്ത് ജയിലർ 2 ഒരു പാട്ടോടുകൂടി തന്നെ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അത് തന്നെയാണ്, അല്ല പോലെ പോലെ ബലയല്ലേ, എന്തൊക്കെയോ വരികയാണ്. ആ ഒരു പാട്ടിനെ കുറിച്ച് അനിരുദ്ധ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഏത് ഭാഷയാണ്, എന്താണ് അർത്ഥം എന്നൊന്നും എനിക്കറിയില്ല, സംഭവം ഹിറ്റാണ് അത്ര പോരത്, അതാണ് സംഭവം. അപ്പൊ എന്തായാലും ആ ഒരു ഹിറ്റ് സോങ്ങോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്യ.

0: മോളെ.
1: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: യെസ്, അങ്ങനെ ഒരു സൂപ്പർ എനർജറ്റിക് സോങ് ഒക്കെ കേട്ടുകൊണ്ട് നമ്മൾ മടങ്ങി എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ. ആ ഇല്ല, അതെ, ഞാൻ അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചോദിച്ചിരിക്കുന്ന ആ പാട്ടുകളിലേക്ക് ഞാൻ കടക്കാൻ പോവാണ് കേട്ടോ. എനിക്കിന്ന് എല്ലാവർക്കും കുറെ പാട്ടുകൾ തരണം എന്നതാണ് എന്റെ വലിയൊരു ആഗ്രഹം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ആഗ്രഹത്തിൽ ആദ്യത്തെ ആ ഒരു മെസ്സേജിലേക്ക് പോവാം. സയാനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മണ്ണാർക്കാട് നിന്നാണ് സയാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ചോദിച്ചിരിക്കുന്ന പാട്ട് മനസ്സിനക്കരെ എന്ന സിനിമയിലെ പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ കേട്ടോ. മറക്കുടയാൽ മുഖമറിക്കും മാനാണോ മയിലാണോ ആരാണ്? ഓക്കെ, അപ്പൊ എന്നാലും സയാന് വേണ്ടിയിട്ട് ഈ മനസ്സിനക്കരെ എന്ന സിനിമയിലെ ആ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഉറപ്പായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട് വരും. ഓക്കെ, ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് നെയ്ത്തലയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ആസിയ, ഓക്കെ, ആസിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ പാട്ടാണ് ആസിയ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആസിയക്ക് വേണ്ടിയിട്ടും ദേ ആ ഒരു ബ്യൂട്ടിഫുൾ മൂവിയിൽ നിന്നും അമനോഹരമായ ഒരു പാട്ട് കൂടി അങ്ങ് എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. രണ്ട് പാട്ടുകൾ ദേ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129. Instant പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാർട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സമയം 12 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാർട്ടുകളുമായിട്ട് ആരാ കൂടെയുള്ളേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആയില്ല. അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ ഒരു കോളറിലേക്ക് ഞാൻ പോവാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ അഹല്യ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരി, അഹല്യ കുട്ടിക്ക് സ്നേഹം നിറഞ്ഞുള്ള കുട്ടികത്തുന്നു. ഞാൻ കൊഴിഞ്ഞാൻ പറഞ്ഞ നിങ്ങളുടെ സ്വന്തം ഷൈഫുദ്ദീൻ.
0: ഷൈഫുദ്ദീൻ ചേട്ടാ, ആ ഞാൻ സുഖായിരിക്കുന്നു. അവിടെ സുഖായിരിക്കുന്നോ?
1: സുഖം
0: തന്നെ ആയിരിക്കട്ടെ കേട്ടോ.
1: ഓക്കെ,
0: ജയിലർ 2 കാണാൻ പോകുന്നുണ്ടോ?
1: ഇല്ല.
0: അടിപൊളി. എന്നിട്ട് ഇഷ്ടായി പറഞ്ഞോ?
1: മൻസൂർ രജനികാന്തിന്റെ ഫാനാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും തിരക്കൊക്കെ ഒഴിഞ്ഞ് സിനിമ ഒക്കെ കാണാൻ പോകും കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇനി ഏത് പാട്ട് വേണം?
1: കരിമിഴി കുരുവിയെ കണ്ടില്ല.
0: അതെന്താ കാണാഞ്ഞേ? ഓക്കെ, എന്തായാലും ഞാൻ പാട്ട് വെച്ചതരാട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് കുഴിഞ്ഞാൻ പറയില്ല നമ്മൾ ഷൈഫുദ്ദീൻ ചേട്ടനായിരുന്നു. കരിമിഴി കുരുവിയെ കണ്ടില്ല, സുജാത ചേച്ചി പാടിയിട്ടുള്ള വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വന്ന ബ്യൂട്ടിഫുൾ ട്രാക്ക്, മീശമാധവൻ എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പൊ നമുക്കത് ആ ഒരു പാട്ട് അങ്ങ് കേൾക്കാം അല്ലേ? ആ പാട്ട് മാത്രമല്ല, മറ്റൊരു പാട്ട് കൂടി ഇങ്ങനെ വരാൻ പോവാണ്. കോങ്ങാമ്പാറയിൽ നിന്നും ശ്രീജ ചേച്ചിയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ പാട്ടാണ്, പൊന്നാമ്പൽ പുഴയറമ്പിലം നമ്മൾ അല്ലേ, അങ്ങനെയല്ലേ? യെസ്, അത് തന്നെയാണ്. അപ്പൊ ആ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ചേച്ചിക്ക് വേണ്ടി, ശ്രീജ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അടുത്തതായിട്ട് ഈ മനോഹരമായ രണ്ട് പാട്ടുകൾക്ക് ശേഷം ഇനി ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതൊരു ഗ്യാപ്പ് ദേ അവിടെ വരാൻ പോവാണ് ആകാശവാണി വാർത്തയുടെ ആ സമയത്ത്. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ വേഗം വേഗം ആലോചിച്ചു വെക്കാം. വാർത്തയ്ക്ക് ശേഷം എന്നെ വിളിക്കാം, ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിക്കാനും അതുപോലെ തന്നെ മെസ്സേജ് അയക്കാനുള്ള ആ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. 8 2 8 1 5 0 9 0 double 0 എന്നതാണ് ആ ഒരു നമ്പർ.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 686 കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 10 കൊണ്ട് 38,000 കോടി രൂപയിലധികമായി ആയതായി അദ്ദേഹം വ്യക്തമാക്കി. വിവിധതരം വെടിക്കോപ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യ 90%ത്തിലധികം സ്വയം പര്യാപ്തത കൈവരിച്ചതായി അദ്ദേഹം അറിയിച്ചു. കരസേനയുടെ 175 തരം വെടിക്കോപ്പുകളിൽ 159 എണ്ണവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. വനം വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇടുക്കി ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിൽ കർഷകരും നാട്ടുകാരും കെട്ടിയ സംരക്ഷണവേലികളും ഭിത്തികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചുമാറ്റിയതിലെ ആശങ്ക സഭാ നടപടി നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് CPIMLA KU ജനീഷ് കുമാറാണ് നോട്ടീസ് നൽകിയത്. ജനവാസ മേഖലകളിലാണ് സംരക്ഷണവേലി ജനങ്ങൾ കെട്ടിയതെന്നും റവന്യൂ ഭൂമിയിൽ വനംവകുപ്പിന് എന്താണ് കാര്യമെന്നും ജനീഷ് കുമാർ ചോദിച്ചു. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾക്ക് സഞ്ചരിക്കാൻ വനംവകുപ്പ് തടസ്സം നീക്കിക്കൊടുക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടുക്കിയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് കാണാതിരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിചിത്രമായ വാദഗതികളാണ് ഗവൺമെന്റിന്റേതെന്നും അദ്ദേഹം ആരോപിച്ചു. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത ഏതൊക്കെയാണെന്ന് ഗവൺമെന്റ് ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടോയെന്നും വേലി പൊളിക്കുന്നതിന് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്യപ്പെടുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇടുക്കി ചിന്നക്കനാലിൽ 3 മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ജില്ലാ കലക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്ന് ആരോപിച്ച മന്ത്രി വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശേഷിക്കുന്നവയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും റവന്യൂ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദം നൽകണമെന്നാണ് ഗവൺമെന്റിന്റെ നിലപാടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ഗതാഗത നിയന്ത്രണങ്ങളുടെയും ഭാഗമായി നാളെ ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ അങ്കണവാടികൾ, മദ്രസകൾ, സിബിഎസ്ഇ, ഐസിഎസ്ഇ സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ബാങ്കോക്കിലെത്തിയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് സുവർണഭൂമി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. തായ്ലന്റിലെ ഇന്ത്യൻ അംബാസിഡർ പുനീത് അഗർവാൾ, തായ്ലന്റ് ട്രഷറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ റൂച്ച വരാത്തോൺ എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ തന്ത്രപ്രധാന ശക്തിയാക്കി മാറ്റുന്നതിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അസാധാരണ ശാസ്ത്ര വൈഭവം പ്രകടിപ്പിച്ചെന്നും ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചെന്നും അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരുത്തലുകൾ വരുത്താനും സംസ്ഥാനത്ത് പ്രത്യേക യജ്ഞം തുടങ്ങി. ഈ മാസം 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചു.

0: ഭൌതികദേഹം കമ്മന നവോദയ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് രണ്ടിന് ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീനാണ് വിധി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ മാസം 18 മുതൽ ടോമിൻ തച്ചങ്കരി ജയിലിലാണ്. കേസിൽ കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അപ്പീൽ ഹർജിക്ക് ഹൈക്കോടതി അനുമതി നിഷേധിച്ചു. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികൾ ഹൈക്കോടതി തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് ജസ്റ്റിസുമാരായ കെ നടരാജൻ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ച് അറിയിച്ചു. ജർമ്മനിയിലെ ബോഹുമിൽ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളി യുവതി അഞ്ജലി ഷീല ജോയിയുടേതുൾപ്പെടെ 3 മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതടക്കം നടപടികൾ ആരംഭിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. അഞ്ജലിയുടെ അമ്മാവനുമായി മന്ത്രി ഫോണിൽ സംസാരിച്ച് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം ചെമ്മക്കാട് സ്വദേശിനി അഞ്ജലി ഷീല ജോയ്, കാലടി സ്വദേശിനി സ്വിൻ ജോണി, ഇടുക്കി കട്ടപ്പന സ്വദേശി നോവ സാബു എന്നിവരാണ് മരിച്ചത്. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം പുലർച്ചെ തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ചിതാഭസ്മം ഏറ്റുവാങ്ങി ട്രെയിൻ മാർഗം നാളെ രാവിലെ ദേവികയുടെ വീട്ടിലെത്തിക്കും. ഇരിക്കൂർ എംഎൽഎ സജീവ് ജോസഫിന്റെ നേതൃത്വത്തിൽ ചിതാഭസ്മം വീട്ടുകാർക്ക് കൈമാറും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകട കേസിൽ പ്രതി സുഹേൽ സജീവുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. രാവിലെയാണ് സുരക്ഷാ സന്നാഹങ്ങളോടെ തെളിവെടുപ്പ് തുടങ്ങിയത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹേലിന്റെ കസ്റ്റഡി കാലാവധി. വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. നവരാത്രി ആഘോഷ സമയത്തെ യാത്രാ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. എംജിആർ ചെന്നൈ സെൻട്രൽ, കൊല്ലം ജംഗ്ഷൻ ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ് തിങ്കളാഴ്ച രാത്രി 11:50 ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം 4:30 കൊല്ലം ജംഗ്ഷനിലെത്തും. വൈകിട്ട് 6:45 കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം 11:35 ചെന്നൈയിലെത്തും. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ നോർത്ത് ബിആർസിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായ ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. ഇന്ന് കണ്ണൂർ പോലീസ് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങൾ സംഘടിപ്പിക്കും. സിറ്റി പോലീസ് കമ്മീഷണർ വിജയ് ഭാരത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ഉത്തരമേഖലാ കലോത്സവം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ 2500 പേർ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 10 വേദികളിലായി 93 ഇനങ്ങളിലെ കലോത്സവം നാളെ രാവിലെ വി ശിവദാസൻ എംപി ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 വരെയാണ് കലോത്സവം. സമഗ്ര ശിക്ഷാ കേരളം കണ്ണൂർ നോർത്ത് ബിആർസിയുടെ നേതൃത്വത്തിൽ ജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായ ഗെയിംസ് മത്സരങ്ങൾക്ക് തുടക്കമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ 50% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൌകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847 10106. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1960.

0: 52. ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂടുകാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇതേ ആകാശവാണി വാർത്തയെല്ലാം കേട്ടുകഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജി അയല്യ. അപ്പോൾ ദേ ബാക്ക് ടു ട്രാക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പാട്ടുകളിലേക്ക് അങ്ങ് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിച്ചുകൊണ്ട് തന്നെ വിളിക്കാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനും വേണ്ടി ഇതാണ് നമ്പർ. ഇന്ന് പിടിച്ചോ 8281509000 8281509000 ഇതാണ് എന്നെ വിളിക്കേണ്ട, എനിക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ. ഓക്കെ, അത് മാത്രമല്ല ഇൻസ്റ്റഗ്രാം ഐഡിയിലും നിങ്ങൾക്ക് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐഡി. അപ്പൊ എല്ലാം സെറ്റാണല്ലോ, എല്ലാം കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പാട്ട് ആർക്കാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ആമിനയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അത് മണ്ണാർക്കാട് നിന്നാണ്, ഇത് മണ്ണാർക്കാട് നിന്നാണല്ലോ എല്ലാം. ഓക്കെ, അപ്പൊ മണ്ണാർക്കാട് നിന്നും ആമിന ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് താമരക്കുരുവിക്ക് തട്ടമിട്, അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. ഇളയരാജയുടെ ഒരു കമ്പോസിഷനിൽ വന്നൊരു പാട്ടാണ്, മനോഹരമായൊരു ട്രാക്കാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ പാട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയായിരുന്നു, വേഗം നിങ്ങൾ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കും, എനിക്ക് ഈ താമരക്കുരുവിക്ക് പാട്ടിട്ട് രണ്ട് ഡാൻസ് ഒക്കെ കളിക്കണം എന്ന്. റീസെന്റ് ഞാൻ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നടന്നിരുന്നൊരു കാര്യമാണ്. ആ കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഈ പാട്ട് ഇങ്ങനെ ചോദിച്ച സമയത്ത്, ഈ മെസ്സേജ് വായിച്ച സമയത്ത് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് മാത്രമല്ല, വേറൊരു പാട്ട് കൂടി ഇതിൻ്റെ ഒപ്പം അങ്ങ് വരാൻ പോവാണ്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ആനന്ദൻ ചേട്ടനാണ്. സുഖമോ ദേവി എന്ന സിനിമയിലെ പാട്ടാണ് ആനന്ദൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും. ഓക്കെ, അപ്പോൾ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, ഐ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 കഴിഞ്ഞ 55 ആയിട്ടുണ്ട്. ഇന്നത്തെ പാട്ടുകളും വർത്തമാനം ഒക്കെ ആയിട്ട് കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അങ്ങനെ ഞാൻ അടുത്തൊരു കോളറിലേക്ക് അങ്ങ് പോവാനായിട്ട് നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
1: ഹലോ, എന്താണ്? കേട്ടില്ല.
2: കാവാല
1: കാവാല, എനിക്ക് വേറൊന്നും സംസാരിക്കാൻ സമയമില്ല. അയില്ലേ, വേഗം പാട്ട്, അത്രേ ഉള്ളൂ അല്ലേ? ഓ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് അങ്ങ് വെച്ചരാം കേട്ടോ. സന്തോഷേട്ടാ.
2: ഓക്കെ, സുഖല്ലേ?
1: സുഖാണ് സുഖാണ്, സുഖായിരിക്കുന്നു. അവിടെയും സുഖാണോ?
2: സുഖം സുഖം. ഇനി ഊണ് കഴിക്കാൻ പോണം.
1: ആഹാ, ഊണൊക്കെ കഴിക്കുവോ? ഊണിന്റെ ഒപ്പം നല്ലൊരു പാട്ട് ഞാൻ തരാം. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ സന്തോഷ് ഏട്ടനാണ് വിളിച്ചത്. ചോദിച്ചിരിക്കുന്ന പാട്ട് ജയിലർ 1, അത് ഇന്ന് 2 റിലീസായി. അതിന് മുൻപ് വന്ന ജയിലറിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കാവാല ഭയങ്കര ഹിറ്റ് സോങ് ആയിരുന്നു അല്ലേ? എത്രമാത്രം നമ്മളെല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്ത് റീലൊക്കെ പോസ്റ്റ് ചെയ്തൊരു പാട്ടാണ്. യെസ്, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടെ വരാൻ പോകുന്ന സോങ് ഉണ്ടല്ലോ, ഒരു ബന്ധമില്ല കേട്ടോ. ഈ പാട്ടിന്റെ വൈബായിട്ട് മൂഡായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പാട്ടാണ്. ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് ട്രാക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് ഭക്തി മാർഗത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം വരെ നമുക്ക് തോന്നും. യെസ്, നന്ദനം എന്ന സിനിമയിലെ പാട്ടാണ് പിന്നെ ഈ കുടങ്ങ് വരാൻ പോകുന്നേ. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന മാധവൻ ചേട്ടനാണ് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അത് ഞാൻ അങ്ങനെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ട് പാട്ട് എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായിട്ട്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് എത്തുന്ന സമയത്ത് സമയം എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിൽ നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് നമ്മളങ്ങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നിരിക്കുന്നു. യെസ്, അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആരാ കൂടെ ഉള്ളത്? ഞാനാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. അങ്ങനെ അടുത്ത ഒരു മെസ്സേജിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. ഈ മെസ്സേജ് എനിക്ക് എന്തായാലും വായിക്കണം എന്ന് തോന്നി. ഫ്രണ്ട്സ് ആയാൽ ഇങ്ങനെ വേണം, അതാണ് എനിക്ക് മെസ്സേജ് നോക്കിയ സമയത്ത് മനസ്സിലായ ഒരു കാര്യം. ഇനിമേ ഞാൻ ആ മെസ്സേജ് വായിക്കാം. ഹായ് ചേച്ചി, എന്റെ പേര് ഫെബിൻ. എന്റെ ഫ്രണ്ട് റമീസ് തമ്പാന് ഒരു കുട്ടീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ആ കുട്ടിക്ക് ഈ റമീസിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പോ ഓൻ ഓളെ തപ്പി നടക്ക. ചെക്കന്റെ നടപ്പ് കണ്ടിട്ട് പാവം തോന്നാണ്. ഓൻ ഇപ്പോ വണ്ടിയിൽ എന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഈ ഒരു പാട്ട് വെച്ചു തരാമോ, അപ്പൊ അവന് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് ഈ മെസ്സേജിന്റെ ഉള്ളടക്കം. സംഭവം സിമ്പിൾ ആണ്. ഫ്രണ്ടിന് നല്ല പണി കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോ ഫെബിന്റെ ഫ്രണ്ട് റമീസ് റമീസിനെ ഏതൊരു കുട്ടി പ്രണയിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ തേടി നടക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് ഏതാണെന്നറിയോ? തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ പാട്ടുണ്ടല്ലോ, ദൈവമേ, ഐ മീൻ എന്ത് വിധി ഇത്, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് ആയാൽ ഇങ്ങനെ തന്നെ വേണം എന്നതാണ്. നൈസായിട്ട് ഫ്രണ്ടിന് നല്ലൊരു പണി കൊടുത്തതാണെന്ന് ഈ മെസ്സേജ് വായിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട്. എനിവേ, റമീസ് അങ്ങനെ ഒരു പെൺകുട്ടി റമീസിനെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ, റമീസ് ആ പെൺകുട്ടിയെ തേടിയാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ വിഷമിക്കേണ്ട. തീർച്ചയായും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ റമീസിന്റെ മുൻപിൽ വരും അല്ലേ. നമുക്കുള്ളതാണെങ്കിൽ വേറെ എവിടെ പോവാനാണ്, ഇങ്ങോട്ട് തന്നെ എത്തുന്നേ. ഇത്രയും വെറിയിടൊന്നും ആവണ്ട, അങ്ങനെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. വന്നോളും. ഓക്കെ, സമയമാകുമ്പോൾ എല്ലാം സംഭവിക്കുമെന്നല്ലേ പറയാ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്നല്ലേ. അങ്ങനെയാണ് പണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേ, ഫെബിൻ ചോദിച്ചിരിക്കുന്ന തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സുജിത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ഇഞ്ചി ഇടുപ്പഴകി എന്ന പാട്ടാണ്. ഓക്കെ, തമിഴ് ട്രാക്കാണ്, നല്ല രസമുള്ളൊരു പാട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു പാട്ട് കൂടി കേൾക്കാം. അങ്ങനെ 2 പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക്, ഐസ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
1: ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇൻസ്റ്റന്റ് പാട്ടുമായി, ഇന്നത്തെ പാട്ടുകളുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജി. ആ ഇല്ല, മനോഹരമായ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞത്. അല്ലെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇഞ്ചി ഇടുപ്പയാക്കി, നല്ല രസമാണ്. കമൽ ഹസനും ഒപ്പം തന്നെ എസ് ജാനകിയും ഒക്കെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്കാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പാട്ടുകളിലേക്ക് ഇങ്ങനെ പോവാൻ. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നിമിഷയാണ്. നിമിഷ ചോദിച്ചിരിക്കുന്ന ഒരു തമിഴ് ട്രാക്ക് തന്നെയാണ് കേട്ടോ. ഇന്ന് തമിഴ് പാട്ടുകളെ കുറിച്ച് അധികം വരുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഇല്ലാതില്ല. ഓക്കെ, പക്ഷേ ഭയങ്കര രസമാണ് തമിഴ് സോങ്സ് കേൾക്കാൻ, ഭയങ്കര രസമാണ്. പ്രത്യേകിച്ചും കുറച്ച് എനർജറ്റിക് സോങ്സ് ആണെങ്കിൽ വീണ്ടും വേറൊരു വൈബായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിമിഷ ചോദിച്ചിരിക്കുന്ന പാട്ട് ഉപ്പുകറവാട്. ആഹാ, രസമുള്ളൊരു പാട്ടാണ്. അപ്പം എന്തായാലും നിമിഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് അതേ അങ്ങ് എത്താൻ പോവാണ്. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് സനയാണ്, തമിഴ്നാട്ടിൽ നിന്ന്. ഓക്കെ, സന ചോദിച്ചിരിക്കുന്ന പാട്ട് മഞ്ഞക്കണിക്കൊന്ന എന്ന് തുടങ്ങുന്ന പാട്ടാണ്. അപ്പൊ സനയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
4: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വേഗം വേഗം വേഗം ആ സമയം അങ്ങ് പോകുന്നുണ്ടോ? ആ പോകുന്നുണ്ട് എന്നുള്ളതാണ്. സമയം സമയത്തിന്റെ പണി എപ്പോഴും ഞാൻ പറയാറുണ്ട്, കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഒരു ഒരു എന്താ പറയുക, ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ആ സമയത്തിനില്ല. അത് അതിൻ്റെ വഴിക്ക് കൃത്യമായിട്ട് അങ്ങ് പോവാറുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകണ്ടേ? അതെ, അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുന്ന സമയത്ത് അമിഷയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ബാച്ചലർ പാർട്ടി എന്ന സിനിമയിലെ പാട്ടിലെ കപ്പ കപ്പ കപ്പ. ആ, ഈ കപ്പ എന്ന് പറഞ്ഞപ്പോഴാ ഗായ്സ്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ കപ്പയെ ശരിക്കും പറയുന്നത്? ഞാൻ ഇവിടെ വന്ന് കടയിൽ പോയിട്ട് കൊള്ളി തരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് ഇങ്ങനെ നോക്കും, കൊള്ളിയോ? ഇങ്ങനെ നോക്കാറുണ്ട്, മനസ്സിലാവുന്നില്ല എന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോ ഒന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ കപ്പയ്ക്ക്, ഈ കപ്പയ്ക്ക് കുറെ പേരുണ്ട്. കൊള്ളി, കപ്പ, പൂള അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ സ്ഥലത്ത് എന്താ ഈ കപ്പ, കൊള്ളി, പൂള എന്നറിയപ്പെടുന്ന ഈ സംഭവത്തെ പറയുന്ന ഒരു പേര്? ഓക്കെ, അതറിയാൻ ഒരു ക്യൂരിയോസിറ്റി ചുമ്മാ ചോദിച്ചതാണ്. പറ്റാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടേക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ബാച്ചലർ പാർട്ടി എന്ന സിനിമയിലെ പാട്ടാണ് അമിഷ ചോദിച്ചിരിക്കുന്നത്. അമിഷയ്ക്ക് വേണ്ടി ആ സോങ് എന്തായാലും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും വിജയൻ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് തുടക്കം എന്ന സിനിമയിലെ പാട്ടാണ്, തളിരോമലേ എന്ന ബ്യൂട്ടിഫുൾ ട്രാക്ക് ഉണ്ടല്ലോ ആ പാട്ട്. അപ്പോ വിജയൻ ചേട്ടന് വേണ്ടിയിട്ട് ആ പാട്ട് കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ടാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് എനിക്ക് ടാറ്റാ, ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകേണ്ട സമയം.

ഉണ്ടല്ലോ ആ സമയത്തിലേക്ക് ഇതേ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ചുമ്മാ അങ്ങ് ടാറ്റാ ബൈ ബൈ പറഞ്ഞൊന്നും പോവില്ല, നിങ്ങൾക്ക് രണ്ട് മൂന്നാല് പാട്ടൊക്കെ തന്നിട്ട് മാത്രമേ ഞാൻ പോവാറുള്ളൂ എന്ന്. ആ പതിവ് എനിക്ക് ഇന്നും തെറ്റിക്കാൻ ഒട്ടും താല്പര്യമില്ല ഗൈസ്. അതുകൊണ്ട് രണ്ട് മൂന്ന് പാട്ടൊക്കെ തന്നിട്ട് മാത്രമേ ഞാൻ ഇന്നതേ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞേ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ട് ഏതാണ് വരാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ, ദോസ്ത് എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ, വിദ്യാസാഗർ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള, അതിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ് ഉണ്ടല്ലോ, ആ സോങ് ആണ് വരാൻ പോകുന്നത്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരിയാണ്. അപ്പോൾ ഹരിക്ക് വേണ്ടി ദോസ്ത് എന്ന സിനിമയിലെ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് എസ് പി ബിയുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ, എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്, കേരളടി കൺമണി എന്ന സിനിമയിലെ മണ്ണിലിന്ത കാതൽ. യെസ്, ആ പാട്ടാണ്. ആ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രിയ ചേച്ചിയാണ് പാലക്കാട് നിന്നും. അപ്പോൾ ആ ഒരു പാട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ അനുഭവം എന്ന സിനിമയിലെ വാഗപ്പൂ എന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു കൃഷ്ണൻ ചേട്ടനാണ് വിളയോടിയിൽ നിന്നും. ഒരു പാട്ട് കൂടി ഇതേ വരാൻ പോവാണ് കേട്ടോ. ജാനകി അമ്മ പാടിയിട്ടുള്ള മൗനമേ നിറയും മൗനമേ എന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ട് ചോദിച്ചിരിക്കുന്നത് രത്നാവതി അമ്മയാണ്. അങ്ങനെ നാല് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ പാട്ടൊക്കെ കേൾക്കാൻ എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും കേട്ടുമുട്ടുന്നതാണ്. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: ഇന്ത്യൻ സംഗീത ലോകം ഹൃദയത്തോട് ചേർത്തു പിടിച്ച ഒരു ശബ്ദം. എത്ര കാലം കഴിഞ്ഞ് നമ്മൾ കേൾക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം നിറയ്ക്കുന്ന ഒരു ശബ്ദം. SP ബാലസുബ്രഹ്മണ്യം എന്ന SPB. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. 16-ലധികം ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് തന്റെ ശബ്ദം കൊണ്ട് പല തലമുറകളെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷേ ഒരിക്കലും ഒരു പാട്ടുകാരനാകണം എന്ന് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊന്നും നടത്താത്ത, ഒട്ടും കോൺഫിഡന്റ് അല്ലാതിരുന്ന, അല്ലെങ്കിൽ ചാൻസുകൾക്ക് വേണ്ടി ആരുടെയും പുറകെ നടക്കാത്ത ഒരു കലാകാരൻ. പക്ഷെ പിന്നീട് ഇന്ത്യൻ സംഗീത ലോകം കണ്ടെത്തിയ മികച്ച ശബ്ദങ്ങളിൽ ഒന്നായി മാറുന്നു. ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വരികയും പിന്നീട് പല ഭാഷകളിലായി തൻ്റെ ശബ്ദത്തിൻ്റെ ഒരു മാജിക് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച ഈ കലാകാരൻ്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ ശബ്ദം എവിടെയും പോയിട്ടില്ല എന്നുള്ളത്. കാരണം അത്രമാത്രം മലയാളികളുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള ഒരു ശബ്ദമാണ് SPBയുടേത്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഷോ ആരംഭിക്കുന്നത്. ബട്ടർഫ്ലൈസ് എന്ന സിനിമയ്ക്ക് വേണ്ടി K ജയകുമാർ വരികളെഴുതി രവീന്ദ്രൻ കമ്പോസ് ചെയ്ത പാൽ നിലാവിലെ പവനിതൾ എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ SPB എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു. Stay tuned.

ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരം നേടിയ മഹാപ്രതിഭ. ഒരു ഗായകൻ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സംഗീതത്തിന്റെ തന്നെ ഒരു വികാരം. SPB ബാലസുബ്രഹ്മണ്യം എന്ന തുല്യ കലാകാരനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 RJ ഹീര. SPB എന്ന ഗായകന്റെ ആദ്യത്തെ മലയാളം സോങ്, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്തൊരു ഗാനം. അദ്ദേഹം ഒരു പുതിയ ശബ്ദം തേടിക്കൊണ്ടിരുന്ന സമയത്ത് AR റഹ്മാന്റെ അച്ഛൻ ശേഖറാണ് ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് ട്രൈ ചെയ്യുന്നോ എന്ന് ദേവരാജൻ മാഷിനോട് ചോദിക്കുന്നത്. അങ്ങനെ SPB എന്ന SP ബാലസുബ്രഹ്മണ്യം മലയാളത്തിൽ ആദ്യത്തെ ഗാനം ആലപിക്കുന്നു, ഈ കടലും മറുകടലും. വളരെ വ്യത്യസ്തമായൊരു ശബ്ദം, അതിനോടൊപ്പം തന്നെ ഒരു മലയാളി അല്ലാത്തയാളാണ് ഈ പാട്ട് പാടുന്നത് എന്ന് നമ്മളെ ഒരിക്കലും തോന്നിപ്പിക്കാത്ത വിധത്തിൽ അദ്ദേഹം ആ പാട്ട് ഭംഗിയായി തന്നെ പാടി. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, കടൽ പാലം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ രാമവർമ്മ വരികൾ എഴുതി ദേവരാജൻ കമ്പോസ് ചെയ്ത് SPB പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 RJ ഹീര, SPB എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ ശബ്ദം എവിടെയും പോയിട്ടില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പാട്ടുകൾ ഇപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എസ് പി ബി എന്ന എസ് പി ബാലസുബ്രഹ്മണ്യം, അദ്ദേഹം ഒരു കോമ്പറ്റീഷനിൽ പാടുകയാണ്. പാട്ട് പാടുന്നു, ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമാണ്. റാൻഡംലി എന്തെങ്കിലും ഒരു പാട്ടൊക്കെ എടുത്തു പാടുന്നു. പക്ഷെ അന്ന് ആ കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് ജാനകിയമ്മയായിരുന്നു. എസ് പി ബിയുടെ പാട്ടിന്റെ ഒരു ഭംഗി കണ്ടിട്ട് ജാനകിയമ്മ പറഞ്ഞു, എന്തുകൊണ്ട് ഫിലിംസിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടാ. അപ്പൊ എസ് പി ബി വളരെ വിനയത്തോടു കൂടി പറയാണ്, എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല, സിനിമയുടെ ABCD അറിയാത്ത ഒരാളാണ് ഞാൻ, പിന്നെ ഞാൻ എങ്ങനെ ഈ കർണാട്ടിക് മ്യൂസിക്കും അല്ലെങ്കിൽ അതൊന്നും പഠിക്കാത്ത ഞാൻ എങ്ങനെ സിനിമയിൽ പാടും എന്നുള്ള ഒരു ഒരു ഒരു ഒരു വളരെ വിഷമത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ ജാനകി അമ്മ പറഞ്ഞു, ഞാനൊരു ഗ്രേറ്റ് എക്സാമ്പിൾ അല്ലേ, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടല്ലോ ഞാൻ ഫിലിമിൽ പാടാൻ തുടങ്ങിയത്, പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു പോപ്പുലർ സിംഗർ ആയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂടാ. അപ്പോൾ സംഗീതത്തിൽ ഉണ്ടാക്കുന്ന ജ്ഞാനമാണ് ഏറ്റവും പ്രധാനം എന്ന് എസ് പി ബിയെ പറഞ്ഞു മനസ്സിലാക്കിയത് ജാനകിയമ്മയാണ്. അങ്ങനെയാണ് എസ് പി ബി എന്ന ഗായകൻ സിനിമയിലേക്ക് വരുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ഒരുപാട് ഗാനങ്ങൾ പിറന്നതും. വീണ്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു മലയാള ചലച്ചിത്ര ഗാനത്തിലേക്കാണ് പോകുന്നത്. ഇളയരാജ കമ്പോസ് ചെയ്ത്, PK ഗോപി വരികൾ എഴുതി, എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി അനശ്വരം താരാപഥം എന്ന ഇക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ ഈ ഗാനമാണ് അടുത്തത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ആർ ജി ഹീര, എസ് പി ബി എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ഈ പാട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഒരവസരത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ച ഒരു പാട്ട് ഒരു ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. SPB എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അദ്ദേഹത്തിനെ തേടിയെത്തിയപ്പോൾ എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുകയാണ് ആദ്യം ചെയ്തത് എന്നാണ് പല ഇന്റർവ്യൂസിലും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ച ഒരു ഗാനം ശങ്കരാഭരണം എന്ന ഗാനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. SPBയുടെ തന്നെ ഫസ്റ്റ് കസിൻ ആയിട്ടുള്ള ആളായിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. ശങ്കരാഭരണം എന്ന് തന്നെയാണ് ഈ സിനിമയുടെ പേര്. ആൻഡ് അന്ന് SPB എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 7-8 പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു സമയമാണ്. പക്ഷെ ഈ പാട്ട് ശങ്കരാഭരണം എന്നൊരു പാട്ട് അദ്ദേഹത്തിന് പാടണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയങ്ങൾ മാറ്റിവെച്ച് ഈ പാട്ട് പഠിച്ച് അദ്ദേഹം ഭംഗിയായിട്ട് പാടണം. കാരണം ക്ലാസിക്കൽ മ്യൂസിക്കിൽ അത്ര ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സമയം മാറ്റിവെച്ച് പഠിക്കേണ്ട ഒരു പാട്ടായതുകൊണ്ട് തന്നെ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഒരുപാട് പേടിച്ചിരുന്നു. എന്നാൽ ഇത്രയും മനോഹരമായൊരു ഗാനം എൻ്റെ മകൻ നിരസിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തടിച്ചോളൂ എന്നാണ് SPBയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവസാനം അദ്ദേഹം ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. ആൻഡ് ഹീ ജസ്റ്റ് ഓൺഡ് ദ സോങ് എന്ന് പറയണം. കാരണം അത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് അദ്ദേഹം പാടിയിട്ടുള്ളത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KV മഹാദേവൻ കമ്പോസ് ചെയ്ത ശങ്കരാഭരണം എന്ന സിനിമയ്ക്ക് വേണ്ടി വെച്ചൂരി സുന്ദര രമാമൂർത്തി വരികൾ എഴുതിയ ഗാനം. SPBയുടെ ശബ്ദത്തിൽ ദ വൺ ആൻഡ് ഓൺലി ശങ്കരാഭരണം ഓൺ അഹല്യ FM 90.4. നിങ്ങളോടൊപ്പം RG ഹീര ഓൺ അഹല്യ FM 90.4. ഓർമ്മയിലുണരും ഗാനങ്ങൾ. SPB എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

പ്രണയമായാലും വിരഹമായാലും സന്തോഷമായാലും ഏത് ഭാഷയായാലും ആ ഭാവങ്ങളെല്ലാം ഇത്ര മനോഹരമായി പാട്ടിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഗായകന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ എസ് പി ബി എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹിന്ദി ഫിലിംസിൽ ഒരു ബ്രേക്ക് കിട്ടിയ സിനിമയായിരുന്നു മേനെ പ്യാർ കിയ. അതിനുശേഷം ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ഹിന്ദി സിനിമയിൽ പാടി. സൽമാൻ ഖാന്റെ പല ഹിറ്റ് സോങ്ങുകൾക്കും അദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു. ഒരു ഫേസ് ആൻഡ് വോയിസ് ഐഡന്റിറ്റി ആയിട്ട് മാറി. സൽമാൻ ഖാൻ ആണ് സിനിമയിൽ അഭിനയിക്കുന്നത് എങ്കിൽ അത് പാടാൻ പോകുന്നത് എസ് പി ബി തന്നെയാണ്. അത്തരത്തിലൊരു കോംബോ വർക്ക് ആവാൻ തുടങ്ങി. എല്ലാം സക്സസ്ഫുൾ ഫിലിംസ് ആൻഡ് ഒരു റൈറ്റ് ടൈം ഉണ്ട് എല്ലാത്തിനും എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹിന്ദി പ്രൊനൗൺസിയേഷൻ ആയിക്കോട്ടെ, ദ വേ ഹി സിങ്സ്, ഇതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും തുടരെ തുടരെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഹിറ്റാകാനും തുടങ്ങി. സോ ഒരുപാട് പാട്ടുകളുണ്ട്. സൽമാൻ ഖാൻ ആൻഡ് എസ് പി ബി എന്ന് പറയുന്ന ഒരു കോംബോ ആലോചിക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ട്. എന്നാലും അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാന്ന് വിചാരിക്കുന്നു. രാം ലക്ഷ്മൺ കമ്പോസ് ചെയ്ത് ഹം ആപ്കെ ഹെ കോൺ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവ് കോലി വരികൾ എഴുതിയ പാട്ട് പെഹ്ലാ പെഹ്ലാ പ്യാർ ഹേ എന്ന ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എസ് പി ബി എന്ന ആ ഒരു ലെജൻഡിന്റെ വോയിസിൽ ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ൽ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

മലയാളത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയം കൂടാതെ ദാസേട്ടന്റെ പാട്ടാണ് പറഞ്ഞത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. SPB ബാലസുബ്രഹ്മണ്യം എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ പാടിയിട്ടുള്ള പ്രമഥവനം പോലുള്ള പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ഈ ആള് തന്നെയാണ് യങ്സ്റ്റേഴ്സ് ഒരു കാലത്ത് ഏറ്റെടുത്തിരുന്ന ഊട്ടിപ്പട്ടണം പോലുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളത്. സോ ഒരു ആക്ടറിന് വേണ്ടി ഡബ് ചെയ്യുക എന്ന് പറയുന്ന കാര്യവും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യുന്ന ഒരാളാണ്. സോ അദ്ദേഹം പറയുന്നത് എല്ലാ സിംഗേഴ്സും ആക്ടേഴ്സ് ആണെന്നാണ്. അത് നായകനാകട്ടെ നായികയാകട്ടെ, നല്ല ആക്ടേഴ്സ് ആവണം, എന്നാൽ മാത്രമേ നന്നായി പാടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓൾ സിംഗേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ എല്ലാവരും ആക്ട് ചെയ്യുകയാണ് ഒരു നായകനോ നായികയ്ക്കോ വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റവും ഭംഗിയായി ആക്ട് ചെയ്യുകയും ചില ചില മിമിക്രികളൊക്കെ കൈ നേടുകയോ ഒക്കെ ചെയ്ത് പാട്ടിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ദൗത്യം ഏറ്റവും മനോഹരമായി ചെയ്യുന്ന SPBയുടെ ഊട്ടിപ്പട്ടണം എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കിലുക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി SP വെങ്കിടേഷ് കമ്പോസ് ചെയ്ത് MG ശ്രീകുമാറും SPBയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഗാനം. ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് മലയാളികൾക്ക് SPB എന്ന ഗായകന്റെ പാട്ടുകളിലൂടെ കടന്നുപോകാൻ സാധിക്കുക? സോ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര. സ്റ്റേ ട്യൂൺഡ്. ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ചിങ്ക ച

0: ഇന്ന് മലയ നാളെ കോലമ്പ് കോലാലമ്പോ. നോട്ടിക്കറ്റുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ നാടു ഞെട്ടിച്ച് ചീരിപ്പായണം.
1: ജോക്കി എങ്ക ജോക്കി നമ്മ ടയർ കണ്ടീഷനാ. പാപ്പോം ഇരു പാപ്പോം ഇങ്ങ് ബ്രേക്ക് போட்டுடுங்க சிறிய பஞ்சர்.

0: எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்ல பெறுவான் ஜாக்பாட் பிறகிந்த பட்டணம் சொந்தமாக்கி போட்டி கட்டுவண்டா
1: ஐ ஐ நோட்டு கட்டுகள் தூக்கி கட்டிய போரின் காரே நாடு நெத்திச்சு சீரிப்பாயனம்ல
2: പ്രണയഗാനങ്ങളിൽ കാമുകന്റെ പ്രണയം, വിരഹഗാനങ്ങളിൽ ഹൃദയത്തിന്റെ വേദന, സന്തോഷഗാനങ്ങളിൽ ജീവിതത്തിന്റെ ആഘോഷം, ഇത്ര മനോഹരമായി പാടിയ മറ്റൊരു ശബ്ദം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അതും ഏത് ഭാഷ എടുത്താലും എസ് പി ബി എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. മലയാളമായിക്കോട്ടെ, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ ഏതാണ്ട് 16 ഭാഷകളിലോളം പാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു സ്കിൽ ഇൻ ടേക്കിംഗ് ദാറ്റ് ലാംഗ്വേജ് ഇൻ ടു ഹിം, ആ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്, എസ്പെഷ്യലി തമിഴ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാനായിട്ട് അദ്ദേഹം തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി എന്നാ പറയണത്, തമിഴ് സിനിമ പോസ്റ്റേഴ്സ് കണ്ട് തമിഴ് പഠിച്ചു, ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, അങ്ങനെയാണ് ആ ഒരു ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കുന്നത്. ആൻഡ് റിസർവേഷൻ ഇല്ലാതെ ട്രെയിനിലൊക്കെ പോയി കച്ചേരി നടത്തിയിട്ടുള്ള കാലഘട്ടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 3 പേര് ചേർന്നിട്ട് ഒരു ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവര്, പാവലർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു. ഇളയരാജ, എസ് പി ബി, ഭാസ്കർ, ഗംഗയമരൻ, അങ്ങനെ

ബീബിയും തമ്മിൽ. എന്നാൽ പിന്നെ നമുക്ക് അവരുടെ ഒരു പാട്ട് തന്നെ അടുത്തതായി കേൾക്കാം അല്ലെ. അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വാലി വരികൾ എഴുതി ഇളയരാജ കമ്പോസ് ചെയ്ത് ഉന്നനെച്ച പാട്ട് എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ അഹലി എഫ് എം 90.4, ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ എസ് പി ബി എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ

തലമുറകളിലെ നായകന്മാർക്ക് ഒരുപോലെ ചേരുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല നായകന്മാരുടെ ശബ്ദമായി മാറിയ ഒരു കലാകാരൻ, അങ്ങനെ എസ് പി ബി നമുക്ക് വിശേഷിപ്പിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എന്നാൽ എസ് പി ബി എന്ന ഗായകനിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറിനെ തൃപ്തിയാക്കണം എന്നാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇതാണ് ഞാൻ പാടുന്നത്, ഇതിങ്ങനെ എടുത്താൽ മതി എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആശാനാണ്, ഗുരുവാണ് നമുക്ക് പാട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പറഞ്ഞു തരുന്ന. മ്യൂസിക് ഡയറക്ടറിനോട് മുഴുവൻ റെസ്പെക്റ്റോടുകൂടി ഒരു പാട്ട് പഠിക്കുകയും ആ ലിറിക്സ് പ്ലസ് മ്യൂസിക് വരുമ്പോഴാണ് ഒരു രൂപം വരുന്നത്. ആ രൂപത്തിന് ശ്വാസം നൽകുന്നയാളാണ് ഒരു പാട്ടുകാരൻ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. സോ ആ ശ്വാസം നൽകുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ ഏറ്റവും ഭംഗിയായും ഏറ്റവും മനോഹരമായും അത് മ്യൂസിക് ഡയറക്ടറിനെ തൃപ്തിപ്പെടുത്തുന്ന പോലെ ചെയ്യണം എന്ന് ഓരോ പാട്ടിനെ സമീപിക്കുമ്പോഴും അദ്ദേഹത്തിനോട് തന്നെ പറയുന്ന കാര്യമാണ്. സോ അത്ര മനോഹരമായിട്ടാണ് ഒരു പാട്ടിനെ അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പാട്ടും നമ്മുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നത്. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് CID മൂസ എന്ന സിനിമയിലെ പാട്ടാണ്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എസ് പി ബി പാടിയ പാട്ട് മേനെ പ്യാർ കിയ. മലയാള സിനിമയിലെ ഒരു ഹിന്ദി ഗാനം അല്ലേ. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

തീതി. ഈ പാട്ട് എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ SPB എന്ന ഒരു ഗായകനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊരു കോൺസേർട്ടിന് പോകുമ്പോഴും ചോദിച്ചിട്ടുള്ള പാട്ടാണ്, വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, സുന്ദരി കണ്ണാലൊരു സീതി. ബോംബെയിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് നടന്നിട്ടുള്ളത്. RD ബർമന്റെ ഓർക്കസ്ട്രേഷൻ ആയിരുന്നു. ഭയങ്കര ടഫായിട്ടൊരു സോങ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും വളരെ ടഫായിട്ടുള്ള സോങ് ആണ്. ഏതാണ്ട് 75 മുതൽ 80 മ്യൂസിഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് കോറസ് പീപ്പിളുണ്ട്. ഒരു ഈവനിങ് ഒരു 2 മണിക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 മണിക്കാണ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ പാട്ട് പൂർത്തിയാവുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1 to 1.5 hours രണ്ടാളും കൂടെ പാടി, അതായത് SPBയും ജാനകിയും ചേർന്ന് പാടിയിട്ടാണ് ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ കേട്ടപ്പോൾ തന്നെ അവിടെ ഉള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നാണ് പറയുന്നത്. അത്ര മനോഹരമായിട്ടാണ് അത് വൺ ആൻഡ് ഓൺലി ഇളയരാജ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ആ പാട്ടിൻ്റെ ഒരു ഫ്രഷ്നെസ് നമ്മൾ വിട്ടുപോകാത്തത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇളയരാജ കമ്പോസ് ചെയ്ത് ദളപതി എന്ന സിനിമയ്ക്ക് വേണ്ടി വാലി വരികൾ എഴുതി SPBയും ജാനകിയും ചേർന്ന് പാടിയ പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹലി FM 90.4 RJ ഹീര, SPB എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരു കാലത്തെ ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ഇത്. കമൽ ഹാസൻ, എസ് പി ബി ആൻഡ് ഇളയരാജ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എസ് പി ബി എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമൽ ഹാസൻ, എസ് പി ബി എന്ന് പറയുന്ന ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ള ഒരുപാട് ഹിറ്റ് പാട്ടുകളിൽ ഒന്നാണിത്. ഒരു പെയിനുണ്ട്, ഒരു റിത്തമുണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു ഹിറ്റ് നമ്പർ. ആൻഡ് വോയിസിലൊരു സ്റ്റൈല് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം പാട്ടുകൾക്ക് സ്പെഷ്യലി ഇങ്ങനത്തെ മോഡുലേഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് ആ പാട്ടിനെ നമുക്കൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു സ്റ്റേജിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ കമൽ ഹാസൻ ഈ പാട്ടിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് ചെയ്തിട്ടുമുണ്ട്. സോ അത്ര ഭംഗിയായിട്ട് കമ്പോസ് ചെയ്യുകയും പിക്ചറൈസ് ചെയ്യുകയും അതിനോടൊപ്പം പാടി വെച്ചിട്ടുമുള്ള ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു എത്ര കാലം കഴിഞ്ഞാലും ഒരു ഒരു എനർജറ്റിക് സോങ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ പാട്ട് തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിൽ വരും. ഇളമയീദോ എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, അവസാനമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺ എസ് പി ബി സീരീസ്. എസ് പി ബി പാടി, ഇളയരാജ കമ്പോസ് ചെയ്ത്, സകല കലാ വല്ലഭൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വാലി വരികൾ എഴുതിയ ഗാനം ഇളമൈ ഇതോ നമ്മൾ കേൾക്കുന്നു. ആൻഡ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. എസ് പി ബി എന്ന ഗായകൻ നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ ഇന്നും അദ്ദേഹം ജീവിക്കുന്നു, ഇനിയും ജീവിക്കട്ടെ. പാട്ട് കേൾക്കാം. ദിസ് ഈസ് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഈസ് ആർ ജി ഹീര സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഈ ചൂടുകാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.

0: ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടിതാളും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
4: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
3: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
4: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
3: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
4: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
10: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
11: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തലചുറ്റി വീഴാൻ പോകുന്നത് പോലെ തോന്നിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ് കേട്ടോ. അതാണ് ചെവിയുടെ ബാലൻസ് തകരാറുകളും തലകറക്കവും, ഇയർ ബാലൻസ് ഇഷ്യൂസ് ആൻഡ് വെർട്ടിഗോ എന്ന് പറയുന്നത്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ തല വശങ്ങളിലേക്ക് തിരിക്കുമ്പോഴോ ലോകം മുഴുവൻ കറങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പലരും വിചാരിക്കുന്നത് തലകറക്കം വരുന്നത് കേവലം തലച്ചോറിന്റെയോ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിന്റെയോ തകരാറ് കൊണ്ടാണെന്നാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചെവിയാണ്, ഇന്നർ ഇയർ എന്ന് പറയും. ആ ഒരു കാര്യം നിങ്ങൾക്കറിയായിരുന്നോ? ഇതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ബാലൻസ് നഷ്ടപ്പെടുന്നതെന്നും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയി സംസാരിക്കാം ഒരിടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ എഫ്എം 90.4 നമ്മുടെ ഇന്നർ ഇയറിന്റെ തകരാറുകൾ മൂലം ബാലൻസ് നഷ്ടപ്പെടുന്ന പ്രധാന രോഗാവസ്ഥകളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് BPPV എന്ന് പറയുന്നത്. പേര് കേട്ട ആരും വലുതായിട്ട് പേടിക്കണ്ട, എന്താന്ന് ഞാനിപ്പോ എലാബറേറ്റ് ചെയ്ത് പറയാം. അതെന്താന്ന് വെച്ചാ ബിനൈൻ പരോക്സിമൽ പൊസിഷണൽ വെർട്ടിഗോ എന്നാണ്. നമ്മുടെ ഇന്നർ ഇയറിലെ ചെറിയ കാൽസ്യം പരലുകൾ, അതായത് കാൽസ്യം ക്രിസ്റ്റൽസിന്റെ സ്ഥാനം തെറ്റി ദ്രാവകത്തിലേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് തലകറക്കം ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് ആണ്, അഥവാ ചെവിയിലെ ബാലൻസ് ഞരമ്പിലുണ്ടാക്കുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ആണത്. മൂന്നാമത്തേതാണ് മെയ്നേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ചെവിക്കുള്ളില് ദ്രാവകത്തിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ഇത് കൂടാതെ വിട്ടുമാറാത്ത ചെവിയിലെ പഴുപ്പ്, മൈഗ്രെയിൻ, മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് എന്നിവയും ബാലൻസ് നഷ്ടപ്പെടാൻ കാരണമാകും. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു സ്വീറ്റ് മെലഡി സോങ്ങിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. ചെവിയുടെ ബാലൻസ് പോകുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ കേവലം തലകറക്കത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, ശരീരത്തിൽ പ്രകടമാകുന്ന മറ്റു മാറ്റങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, ശരീരം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുക, വസ്തുക്കൾ കറങ്ങുന്നതായി തോന്നുക, നിലത്തുറച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവയൊക്കെയാണ് പ്രധാനം. ഇതോടൊപ്പം തന്നെ കടുത്ത ഓക്കാനം, ഛർദി അനുഭവപ്പെടാം, ചെവിക്കുള്ളില് വണ്ട് മൂളുന്നത് പോലെയോ അല്ലെങ്കിൽ മണിയടിക്കുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാം. ഇതിനെ നമ്മൾ ടിനിറ്റസ് എന്ന് പറയും. കേൾവി ശക്തി താൽക്കാലികമായി കുറയുക, ചെവിക്കുള്ളിൽ കനം അനുഭവപ്പെടുക എന്നിവയും ഇതിന്റെ ലക്ഷണങ്ങളാണ്. നടക്കുമ്പോൾ ഭയം തോന്നുകയും വശങ്ങളിലേക്ക് തട്ടി വീഴാൻ പോവുകയും ചെയ്യുന്നതും ഇതിന്റെ ഒരു ഭാഗമാണ്. ഇത്തരം അവസ്ഥകളിൽ ഉടനടി ചെയ്യേണ്ട പ്രാഥമിക ചികിത്സകളും ഡോക്ടറെ കാണേണ്ട സന്ദർഭങ്ങളും ഒന്ന് നോക്കിയാലോ? നമുക്ക് നോക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കരുത്, അഹല്യ എഫ്എം 90.4 ചെവിയിലെ ബാലൻസ് തകരാറുകൾ എങ്ങനെ കണ്ടെത്തി ചികിത്സിക്കാമെന്നും ഡോക്ടർമാർ ചെയ്യുന്ന പ്രത്യേക വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ഇനി പറയാൻ പോവുകയാണ്. ആരും എവിടെയും പോരുത്, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു ENT ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെയോ കണ്ട് കൃത്യമായ പരിശോധന നടത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. BPPV പോലെയുള്ള അവസ്ഥകളാണെങ്കിൽ ഡോക്ടർമാര് എപ്ലി മാനുവർ എന്ന പ്രത്യേക തല തിരിക്കുന്ന വ്യായാമ രീതികളും മാറിയ കാൽസ്യം ക്രിസ്റ്റൽസിനെ പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കും. ഇത് വളരെ പെട്ടെന്ന് ആശ്വാസം നൽകും. മരുന്നുകൾ കൊണ്ട് താൽക്കാലികമായി തലകറക്കവും ഓക്കാനവും കുറയ്ക്കാനും, ഇതോടൊപ്പം തന്നെ വെസ്റ്റിബുലാർ റീഹാബിലിറ്റേഷൻ തെറാപ്പി വഴി ചെവിയുടെ ബാലൻസ് വീണ്ടെടുക്കാനും സാധിക്കും. ഇനി തലകറക്കം വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട സുരക്ഷാ കാര്യങ്ങളും ജീവിതശൈലി മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. പെട്ടെന്ന് തലയിറക്കം വരുമ്പോൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇനി പറയാൻ പോവാ. വളരെ ഡീറ്റെയിൽ ആയിട്ടും വളരെ സിമ്പിളായിട്ടുമാണ് പറയുന്നത്, സോ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തത്, പെട്ടെന്ന് തലയിറക്കം അനുഭവപ്പെട്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള കസേരയിലോ കട്ടിലിലോ ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യുക. കണ്ണുകൾ അടച്ചു പിടിക്കുക. വാഹനം ഓടിക്കുന്നതിനിടയിലാണിത് കാണുന്നതെങ്കിൽ വണ്ടി സുരക്ഷിതമായ വശങ്ങളിലേക്ക് ഒതുക്കി നിർത്തി പെട്ടെന്ന് തല വെട്ടിക്കുകയോ താഴേക്ക് കുനിയുന്നതോ ഒഴിവാക്കുക. രാത്രിയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പതുക്കെ അല്പസമയം ഇരുന്ന ശേഷം മാത്രം എഴുന്നേറ്റ് നടക്കുക. ഭക്ഷണ കാര്യത്തിൽ ഉപ്പിന്റെ അളവ് പരമാവധി കുറയ്ക്കുക. ഉപ്പ് കൂടുന്നത് ചെവിക്കുള്ളിലെ ദ്രാവകത്തിന്റെ സമ്മർദ്ദം കൂട്ടാൻ കാരണമാകും. അമിതമായി കാപ്പി, മദ്യം, പുകവലി എന്നിവ മാക്സിമം ഒഴിവാക്കിക്കോളുക. ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യമായ ഉറക്കം ഉറപ്പാക്കുകയും ചെയ്യുക. ബാത്റൂമുകളിലും മറ്റും വീഴാതിരിക്കാൻ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. കൃത്യമായ ഡോക്ടർ പരിശോധനയും ചെറിയ മുൻകരുതലുകളും ഉണ്ടെങ്കിൽ ചെവിയുടെ ബാലൻസ് തകരാറുകളെ പൂർണ്ണമായും ഭയമില്ലാതെ നേരിടാൻ നമുക്ക് സാധിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് വളരെ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

360 degree. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. 360 ഡിഗ്രിയുമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നതെന്നറിയോ? ഈ രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈം മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കുന്നത് ആരോടാണ്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമുണ്ടല്ലോ, ഫ്രണ്ട്സ്. അതോ കയ്യിലിരിക്കുന്ന ഫോണിനോടോ AI ആപ്പുകളോടാണോ? ഇപ്പോൾ അതിന്റെ ഉത്തരം ഫ്രണ്ട്സ് എന്നൊന്നാവില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിനോടും ആ ഫോണിനകത്തിരിക്കുന്ന AI ആപ്സിനോടും കൂടിയായിരിക്കും അല്ലേ. കാരണം നമ്മുടെ ചിന്തകളെയും സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ ഈ AI അൽഗോരിതങ്ങളും ചാറ്റ്ബോട്ടുകളും എങ്ങനെയാണ് ഇപ്പോൾ സ്വാധീനിക്കുന്നത്, അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ യഥാർത്ഥ ഹ്യൂമൻ കണക്ഷൻ നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും, ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ച് റേഡിയോയിൽ ഇതെങ്ങനെ കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരുന്നോ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് ആ ഒരു ഹ്യൂമൻ കണക്ഷനൊക്കെ വീണ്ടും ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും.

0: 360 degree.
1: Yes, once again, welcome back to 360 degree. Tips and tricks ആയിട്ട് കൂടെയുണ്ട്. It's me, RJ Aaliya. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നമ്മൾ തിരയുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള വീഡിയോകൾ മാത്രം വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത്? ഇതാണ് ഫിൽട്ടർ ബബിൾ. യെസ്, ഈ ഹൗ അൽഗോരിതം ഷേപ്പേഴ്സ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ഫിൽട്ടർ ബബിൾ എന്താന്നുള്ളൊരു കാര്യം. അപ്പൊ അതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഈ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ ഉണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ എന്താ ശരിക്കും ചെയ്യുന്നത്? നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ ഫീഡിൽ നമ്മളെ കാണിച്ചു തരും അല്ലെ. അങ്ങനെ ആ ഒരു ഫീഡ് നമ്മളെ കാണിച്ചുകൊണ്ട് നമ്മളെ ഒരു ഡിജിറ്റൽ ക്ലോസ്ഡ് ബബിളിൽ അങ്ങ് ആക്കി വെക്കുകയാണ് അല്ലെ. ഇത് കാരണം വ്യത്യസ്ത ആശയങ്ങളുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകാനും അവരുടെ വീക്ഷണങ്ങളെ മനസ്സിലാക്കാനുമുള്ളൊരു കഴിവുണ്ടല്ലോ, ആ കഴിവ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താവാണ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ നിയന്ത്രിക്കുന്നത് ഈ അൽഗോരിതങ്ങളാണ് എന്നാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് കേട്ടോ. അപ്പോൾ ഫിൽട്ടർ ബബിൾ എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള പലരും പറയാറുണ്ട് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ചാറ്റ് ജി പി ടി ആണ്, ജെമിനൈ ആണ് ഒക്കെ പറയാറുണ്ട് ഇല്ലേ. അപ്പോൾ ഈ AI ചാറ്റ് ബോട്ടുകളോട് തോന്നുന്ന അടുപ്പത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആ കാര്യം നമുക്ക് കേൾക്കാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, once again, welcome back to 360 Degree. Tips and tricks ആയിട്ട് കൂടെ ഉണ്ട്. It's me, RJ, Ailya. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് AI ചാറ്റ് ബോട്ടുകളോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ. ഈ ഒരു AI കമ്പാനിയൻഷിപ്പ് ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ്. സങ്കടങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നമ്മുടെ ഏത് വികാരങ്ങളോ പറയുന്ന സമയത്ത് നമ്മളെ കുറ്റപ്പെടുത്താതെ നമ്മൾ പറയുന്നത് മാത്രം കേട്ടിരിക്കുന്ന AI ചാറ്റ് ബോട്ടുകളോട് മനുഷ്യർക്ക് ഇപ്പോൾ വൈകാരികമായിട്ട് വല്ലാത്തൊരു ബന്ധമുണ്ട്. അങ്ങനെ വൈകാരികമായിട്ട് ഈ AIനോട് അടുക്കുന്ന ട്രെൻഡ് എന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഈ വൈകാരിക അടുപ്പത്തിന് പിന്നിൽ എന്തായിരിക്കും റീസൺ? ഒന്നാമത് കാര്യം, AI നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടികൾ മാത്രം നൽകുകയും നമ്മളെ കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ കാര്യം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സീറോ ജഡ്ജ്മെന്റ്, അതാണ്. നമ്മൾ ജഡ്ജ് ചെയ്യില്ല അല്ലേ, നമ്മൾ ജഡ്ജ് ചെയ്യാതെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അത് മറുപടി തരും. ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് സീറോ ജഡ്ജ്മെന്റാണ്. പക്ഷേ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, AI കാണിക്കുന്നത് മനുഷ്യന്റെ അനുകമ്പയൊന്നുമല്ല, ഒരു എമ്പതി ഒന്നുമല്ല, മറിച്ച് കോഡ് ചെയ്ത ഡാറ്റകൾ മാത്രമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ യഥാർത്ഥ സ്നേഹവും അനുകമ്പയും തരാൻ ജീവനുള്ള മനുഷ്യർക്ക് മാത്രമേ ശരിക്കും സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ ഈ സീറോ ജഡ്ജ്മെന്റ് ആയി മറുപടികൾക്ക് പിന്നിലൂടെയാണ് ഇപ്പോൾ ദേ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 360 degree പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇനിയും ദേ ഒരുപാട് ടിപ്സ് നമുക്ക് പറയാൻ ബാക്കിയുണ്ട് കേട്ടോ. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ പോവാ മനോഹരമായ പാട്ടിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, വ്യാജമായിട്ടുള്ള ആശ്വാസങ്ങൾ വേഴ്സസ് റിയൽ ലൈഫ് സൗഹൃദങ്ങൾ, അതെ ഫേക്ക് കംഫർട്സ്. ഇനി ഈ ഒരു കാര്യമാണ് നമ്മൾ അടുത്തതായിട്ട് 360 ഡിഗ്രിയിൽ പറയാൻ പോകുന്നത്. ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞത് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത ആ ടിപ്പിലേക്ക് വേഗം അങ്ങ് പോവാട്ടോ. വാട്സപ്പിലെ റിയാക്ഷൻ ഇമോജീസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ലൈക്കുകളും യഥാർത്ഥ സൗഹൃദങ്ങൾക്ക് പകരമാവാറുണ്ടോ? ഇതൊരു വലിയൊരു ചോദ്യമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവിടെ എന്താണെന്നറിയോ? ഈ സ്ക്രീനിലെ ലൈക്കുകൾ താൽക്കാലിക ഒരു സന്തോഷം നമുക്ക് നൽകുന്നുണ്ട്, ഇല്ലയെന്നല്ല, ശരിക്കും താൽക്കാലികമായ ഒരു ടെമ്പററി ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നൽകുമെങ്കിലും യഥാർത്ഥ ആപത്തുകളിൽ കൂടെ നിൽക്കാനായിട്ട് ആ ഒരു ഡിജിറ്റൽ ലൈക്കുകൾക്ക് കഴിയുമോ? ഒരിക്കലും ഇല്ലാലേ. അപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ഒരു ഹഗ്, കയ്യിലെ സ്പർശം, അതൊക്കെ നൽകുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു മെസ്സേജിന് നൽകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ഡിജിറ്റൽ ആശയവിനിമയം സൗകര്യമാണെന്നുള്ളത് സത്യമാണ്, പക്ഷേ അത് യഥാർത്ഥ സ്നേഹത്തിന് പകരാവുന്ന തോന്നുന്നില്ല. റിയൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യം നമ്മൾ പറയാറില്ലേ, റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് റിയൽ ആയിട്ടുള്ളതും ഈ ഡിജിറ്റൽ രൂപേണ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്.

0: 360 degree.
1: അതെ, ഈ നോ ഫോൺ സോൺ ആവശ്യമുണ്ട്, തീർച്ചയായിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ടൈമിൽ. 360 ഡിഗ്രിയാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ഓൺ യുവർ ഹലിയ എഫ് എം 90.4 വിത്ത് മീ ആർ ജെ ആയില്ല. 360 ഡിഗ്രിയിൽ ഇങ്ങനെ ഇന്നത്തെ ടോപ്പിക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ഈ ഒരു കാര്യമാണ് കേട്ടോ, നോ ഫോൺ സോൺ. അതായത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഫോണിൽ നോക്കി നിശബ്ദരായിട്ടിരിക്കുന്നത് ഇന്നത്തെ സാധാരണ ഒരു കാഴ്ചയാണ്. വലിയ അത്ഭുതമൊന്നും നമുക്ക് തോന്നാറില്ല. പക്ഷേ ശരിക്കും ആ ഒരു കാഴ്ച അങ്ങനെയാണോ നമുക്ക് ആവശ്യം? അല്ല അല്ലേ. അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വീടുകളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴൊക്കെ നോ ഫോൺ സോൺ നിയമം കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് അവരുടെ കണ്ണുകളിലൊക്കെ നോക്കി വളരെ ഒരു ആക്റ്റീവ് ലിസണിങ് മെത്തേഡൊക്കെ യൂസ് ചെയ്ത് അങ്ങ് സംസാരിക്കൂ. അപ്പോഴാണ് ആ ബോണ്ട് അവിടെ ശരിക്കും ക്രിയേറ്റ് ആവുന്നുണ്ടാവാം. അപ്പോൾ ശ്രദ്ധയാണ് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ AI എങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം. എല്ലാ രീതിയിലും നമുക്ക് പല കാര്യങ്ങളും യൂസ് ചെയ്യാം അല്ലേ. മോശമായിട്ടും യൂസ് ചെയ്യാം, ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ AI എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യയെ എങ്ങനെ നമുക്ക് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാം കേൾക്കാം നമുക്ക് 360 ഡിഗ്രി മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റേഡിയം വിത്ത് ഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാനുണ്ടോ? അപ്പൊ അടുത്ത ടിപ്പിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഈ AI നമ്മുടെ ഒരു ടൂളാക്കി മാറ്റാം, ഒരിക്കലും അതിനെ നമ്മളുടെ ഒരു മാസ്റ്റർ ആക്കി മാറ്റരുത് എന്നുള്ളതാണ് അല്ലെ. യൂസ് ടെക് വൈസ്ലി എന്ന് പറയുന്ന ഒരു കാര്യം ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. AI തരുന്ന സൗകര്യങ്ങൾ മോശമാണ് എന്നല്ല നമ്മൾ ഇത്രയും സമയം പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അത് ആദ്യം പറയട്ടെ. അപ്പോൾ അറിവുകൾ നേടാനും ജോലികൾ എളുപ്പമാക്കാനും ഒക്കെ ടെക്നോളജി നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് രീതികളാണ് ഈ യൂസ് ടെക് വൈസ്ലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് AI നിങ്ങളുടെ ജോലികൾ എളുപ്പമാക്കാനുള്ള ഒരു ടൂളായിട്ട് മാത്രമാണ് ശരിക്കും നമ്മൾ കാണേണ്ടത്. തീരുമാനങ്ങൾ എടുക്കാനും മനുഷ്യബന്ധങ്ങൾ നിലനിർത്താനും നിങ്ങളുടെ സ്വന്തം ബുദ്ധിയും ചിന്തയുമാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ AI എന്ന് പറയുന്ന കാര്യമല്ല യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ സാങ്കേതിക വിദ്യ നമ്മളെ ഭരിക്കരുത്, നമ്മളാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്.

0: 360 degree.
1: Yes, welcome back. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന AI ആൻഡ് മോഡേൺ റിലേഷൻഷിപ്പ് എപ്പിസോഡ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരട്ടെ. അതായത് നമ്മുടെ ഓഫ്ലൈൻ കണക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് റിയൽ ലൈഫ് കണക്ഷനുകൾ വളർത്താൻ വേണ്ടിയുള്ള വഴിയാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനോ അറ്റ്ലീസ്റ്റ് ഒരു കാപ്പി കുടിക്കാനെങ്കിലും ഒന്ന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഫോൺ കോളുകളേക്കാൾ നേരിട്ടുള്ള കാഴ്ചകൾക്കും അതുപോലെ ഒരുമിച്ചുള്ള ട്രാവലൊക്കെയാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ബോണ്ട് വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കണക്ഷനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഓർമ്മകൾ ഉണ്ടാകുന്നത് സ്ക്രീനുകളിലല്ല, റിയൽ ലൈഫിലാണ്.

0: 360 degree.
1: യെസ്, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ AI & Tech മോഡേൺ റിലേഷൻഷിപ്പ് എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവാൻ പോവാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇറ്റ്സ് മീ ആർഷേ ആയില്ല. നമ്മൾ ഇന്ന് ഫിൽട്ടർ ബബിളുകൾ പറഞ്ഞു, AI ചാറ്റ് ബോട്ടുകളെ പറ്റി സംസാരിച്ചു, ഡിജിറ്റൽ ലോകത്തെ വ്യാജ ആശ്വാസങ്ങളെ പറ്റി പറഞ്ഞു, ഹ്യൂമൻ കണക്ഷൻസ് നിലനിർത്താനുള്ള കുഞ്ഞു ടിപ്സ് പറഞ്ഞു. അങ്ങനെ അത്യാവശ്യം ഈ വിഷയത്തിലെ കുഞ്ഞു കുഞ്ഞു ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടേ? അതായത്, സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും മനുഷ്യന്റെ സ്നേഹത്തിനും കരുതലിനും പകരമാവാനായിട്ട് ലോകത്തിലെ ഒരു AI-ക്കും കഴിയില്ല. അപ്പോ സ്ക്രീനുകളിൽ നിന്ന് മാറി ജീവനുള്ള മനുഷ്യരെ കൂടി ഒന്ന് സ്നേഹിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അവസാനിപ്പിച്ചാൽ ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ഞാൻ വീണ്ടും വരും അടുത്ത എപ്പിസോഡിൽ, വീണ്ടും മറ്റൊരു വിഷയവും ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട്. അതുവരെ കണക്ട് ഇൻ റിയൽ ലൈഫ്, സ്റ്റേ ഹ്യൂമൻ, സ്പ്രെഡ് ലവ്. ദിസ് ഈസ് ആർഷേ ആയിലിയ സൈനിങ് ഓഫ് ഫ്രം 360 ഡിഗ്രി. ബൈ ബൈ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. ahalyafm.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ FM 90.4.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ

0: 02 03. ഹൈബ്രോൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
3: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
2: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
3: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
2: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
3: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരിഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ CAG പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ CEO സർക്കാരിൽ എക്സ് ഓഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ചരിത്ര പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കിട്ടിയ സംരക്ഷണ വേദി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തിരിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം 1 ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി ഒക്ടോബർ 22 നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർദ്ധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയും

രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ് മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കൊറേ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ FM.
3: വണക്കം, വെൽക്കം. ഇത് അഹല്യ FM 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. നമ്മ ആൽവാർപേട്ട് സീരീസ് ഇനിക്കും കണ്ടിന്യൂ പണ്ടോ. ആൽവാർപേട്ടിലെ ഹിസ്റ്ററിനാ കോട്ട് ഇരുക്ക്, റോയൽ ഫാമിലി ഇരുക്ക്, സിനിമ ഇരുക്ക്, ആനാ ഗെയിം അതും ഇരുക്ക്. ഒരു പക്കം ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ബാറ്റോട സൗണ്ട്, ഇന്നൊരു പക്കം ഒരു റൂമുക്കുള്ള ചെക്ക് മേറ്റ് அப்படின்னு செஸ் போர்டு மேல பீசஸ் மூவ் ஆகிட்டு இருக்கும். அந்த சேம் ஆழ்வார்பேட்டு தமிழ்நாடு கிரிக்கெட்டுக்கு பிளேயர்ஸ் கொடுத்துருக்கு, இந்தியாவுக்கு கேப்டன்ஸ் கொடுத்துருக்கு, அண்ட் சென்னையை வேர்ல்ட் செஸ் மேப்ல பிளேஸ் பண்ண ஹெல்ப் பண்ணிருக்கு. ஸோ எஸ்பெஷலி ரஷ்யாவோட ஒரு அன்எக்ஸ்பெக்டட் கனெக்ஷன் மூலமா. ஸோ இன்னைக்கு ஆழ்வார்பேட்டோட கிரிக்கெட் அண்ட் செஸ் ஸ்டோரி எக்ஸ்ப்ளோர் பண்ண போறோம். இது அஹலி FM 90.4 அண்ட் திஸ் இஸ் ஆர் ஜி ஹீரா வித் யூ. முதல் பாட்டுக்கு அப்புறம் நாம ஸ்டோரிஸ்க்காக திரும்ப வருவோம். ஸ்டே டியூன்ட். என்னோட பேரை மறந்துடாதீங்க, ஆர் ஜி ஹீரா.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു. ആൽവാർപേട്ടോട് ക്രിക്കറ്റ് ക്ലബ് പറ്റി പേസ പോറോം. 1940s ആൽവാർപേട്ടില് ഓപ്പൺ സ്പേസസ് ரொம்ப இருந்த பீரியட். മൗബ്രെ റോഡ് പക്കം മഹാരാഷ്ട്ര നിവാസ് മങ്കാട് ഹൌസ് ഇന്ന ഓപ്പൺ സ്പേസസില് യങ്സ്റ്റേഴ്സ് ക്രിക്കറ്റ് പ്ലേ പണിട്ട് ഇരുന്നാങ്ക. അന്ത ക്രിക്കറ്റ് പാഷൻ കൊഞ്ചം കൊഞ്ചമാ ഒരു പ്രോപ്പർ ക്ലബ്ബാ മാറിടിച്ചു. ആൽവാർപേട്ട് ക്രിക്കറ്റ് ക്ലബ്. ക്ലബ് 1940s ഫോം ആക്കി 1949s സിറ്റി ലീഗില് എന്റർ പണിച്ചു. ഇൻട്രസ്റ്റിംഗ് ആണ് മാറ്റർ എന്നു തരുമാ. ഫസ്റ്റ് മാച്ച് ലൂസ് പണാങ്ക, ആനാ അടുത്ത 10 matches കണ്ടിന്യൂസാ വിൻ പണാങ്കു ഓൾഡ് അക്കൗണ്ട്സ് ഉള്ളത്. ഡിവിഷൻ 5 സ്റ്റാർട്ട് പണ ക്ലബ് ഡിവിഷൻ ബൈ ഡിവിഷൻ ക്ലൈംബ് ആച്ചു ഇവൻച്വലി ഫസ്റ്റ് ഡിവിഷൻ. ആൻഡ് ആൽവാർപേട്ട് ക്രിക്കറ്റ് ക്ലബ് ജസ്റ്റ് ഒരു ലോക്കൽ ക്രിക്കറ്റ് ക്ലബാ നെനക്കല. ഇറ്റ്സ് ബിക്കം വൺ ഓഫ് ദ ചെന്നൈസ് ഇമ്പോർട്ടൻറ്റ് ക്രിക്കറ്റ് നഴ്സറീസ്. സോ ഇന്ന് ആൽവാർപേട്ട് ടീമിലിരുന്ന് ഇന്ത്യൻ ടീം വരക്കും പോയിരിക്കു. பேசலாம் பாட்டுக்கு அப்புறம். இது அகலி எஃப்எம் 90.4 and this is RG Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. ആൽവാർപേട്ടിലിരുന്ന് ഇന്ത്യൻ ടീം വരെ ആൽവാർപേട്ട് ക്രിക്കറ്റ് ക്ലബോട റെപ്യൂട്ടേഷൻ അപ്പടി ഒരു ലെവലുക്ക് പോച്ചു. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇത് നമ്മ നേരം ആൽവാർപേട്ട് സീരീസ് നമ്മ കണ്ടിന്യൂ പണ്ടോ. ആൽവാർപേട്ടോട ക്രിക്കറ്റ് സ്റ്റോറീസ്. സ്റ്റേറ്റ് ടീമില് ഇന്ത്യൻ ടീമുക്ക് പോകുന്ന ഷോർട്ടസ്റ്റ് റൂട്ടില് ഒന്ന് ആൽവാർപേട്ട് ക്രിക്കറ്റ് ക്ലബ് മൂലമായിരിക്കും ക്രിക്കറ്റ് സർക്കിൾ ചൊല്ലപ്പെട്ടത്. ക്ലബുക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടറും ഇരുന്നത്. ഔട്ട് സൈഡ് തമിഴ്നാട്ടിലിരുന്ന് മദ്രാസുക്ക് ട്രാൻസ്ഫർ ആകി വരെ ടാലന്റഡ് പ്ലേയേഴ്സെയും വെൽക്കം പണാങ്ക. സോ ടീം കമ്പോസിഷൻ ഇറ്റ് സെൽഫ് കോസ്മോപൊളിറ്റൻ. അന്ന ടീമില് പ്രോമിനൻറ്റ് സിഖ് പ്ലേയേഴ്സും ഇരുന്നാങ്ക. ഫോർ എക്സാമ്പിൾ അർജുൻ കൃപാൽ സിംഗ്, സത്വേന്ദർ സിംഗ്. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് പ്ലേസസ്, ആണ് ജേഴ്സി ഒന്ന്, ക്രിക്കറ്റ് ഒന്ന്. അന്ന ടൈമില് ക്രിക്കറ്റ് ജസ്റ്റ് സ്പോർട്ടില് ഐഡന്റിറ്റി, ഫ്രണ്ട്ഷിപ്പ്, കോമ്പറ്റീഷൻ, കരിയർ ആൻഡ് ആൽവാർപേട്ട് ക്രിക്കറ്റ് ക്ലബ് ഇൻ ദ ഹോൾ കൾച്ചറോട ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട്. ഇന്നും നിറയെ ക്രിക്കറ്റേഴ്സ് ആൽവാർപേട്ട് കോൺട്രിബ്യൂട്ട് പണിയിരിക്കാങ്ക. യാരെല്ലാം അതെന്ന് തെരിയലാം പാട്ടുക്കപ്പുറം. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് നമ്മ നേരം ഓൺ അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ആൽവാർ പേറ്റ് പത്തി പേസിട്ട് ഇരിക്കും. ആൽവാർ പേറ്റോട ബിഗ് നെയിംസ് ഇൻ ടു ക്രിക്കറ്റ് എന്നെല്ലാം തെരിഞ്சுக்கலாம். ആൽവാർ പേറ്റ് ക്രിക്കറ്റ് ക്ലബ്ബിൽ പ്ലേ പണിന പ്ലേയേഴ്സ്ല ലേറ്റർ ഇന്ത്യാവുക്ക് റെപ്രസെന്റ് പണിന നെയിംസ് ഇരിക്കു. എസ് വെങ്കടരാഘവൻ ആൻഡ് കൃഷ്ണമച്ചാരി ശ്രീകാന്ത്. ശ്രീകാന്ത് ലേറ്റർ ഇന്ത്യൻ ടീം ലീഡ് പണിനാറ്. ആൽവാർ പേറ്റ് ക്രിക്കറ്റ് ക്ലബ്ബോട ഓൾഡ് റെക്കോർഡ്സ് ആൻഡ് റീകളക്ഷൻസ്ല ക്ലബ് പ്രൊഡ്യൂസ്ഡ് പ്ലേയേഴ്സ് ഹു വെന്റ് ഓൺ ടു ബിക്കം ടെസ്റ്റ് ആൻഡ് രഞ്ജി പ്ലേയേഴ്സ്, അമ്പയർസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, കമന്റേറ്റേഴ്സ് ആൻഡ് ക്രിക്കറ്റ് റൈറ്റേഴ്സ് സൊല്ലപ്പെടുന്നത്. സോ ഒരു സ്മോൾ നൈബർഹുഡ് ക്രിക്കറ്റ് ക്ലബ് ജസ്റ്റ് പ്ലേയേഴ്സ് പ്രൊഡ്യൂസ് പണല ക്രിക്കറ്റ് എക്കോ സിസ്റ്റമേ പ്രൊഡ്യൂസ് പണിച്ചു. ഇമാജിൻ പണുങ്ക, ഒരു പ്ലേയർ മോർണിംഗ് പ്രാക്ടീസ്, ആഫ്റ്റർനൂൺ മാച്ച്, ഈവനിംഗ് ഫ്രണ്ട്സ് കൂടെ ഡിസ്കഷൻസ്, ഇയേഴ്സ് ലേറ്റർ സെയിം പ്ലേയർ ഇന്റർനാഷണൽ ക്രിക്കറ്റില് ഇന്ത്യ ജേഴ്സി വെയർ പണ്ടാറു. ആൻഡ് സംടൈംസ് ഇൻ ദാറ്റ് ജേർണി ആൽവാർ പേറ്റ് കൂടെ നാമ ഞാപകത്തിൽ വെച്ചിരിക്കണം. ആ കല്യാണത്തെ കൂടെ മിസ് പണ്ണാമ പ്രാക്ടീസ് പണിയിരിക്കാങ്ക പസങ്ക. അതെ പറ്റി എല്ലാം പേസലാം പാട്ടുക്കപ്പുറം. ഇത് അഹലി FM 90.4 and this is RG Hira with you. Stay tuned.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ഇത് നമ്മ നേരം. സോ ആൽവാർപേട്ടിലെ ഒരു ഗെയിം മാപ്പിൽ പാത്ത ഒരു സൈഡ് ആൽവാർപേട്ട് ക്രിക്കറ്റ് ക്ലബ്, ബാറ്റ് ബോൾ, ലീ ക്രിക്കറ്റ്, ശ്രീകാന്ത്, വെങ്കടരാഘവൻ, സിഖ് പ്ലെയേഴ്സ്, രഞ്ജി, ഇന്ത്യ, ഇന്നൊരു സൈഡ് ടാൽ ചെസ് ക്ലബ്, ചെസ് ബോർഡ്, റഷ്യൻ ബുക്സ്, സോവിയറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, യങ് ആനന്ദ്, ആൻഡ് ഫൈനലി വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ടൂ ഗെയിംസ്, ടൂ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേൾഡ്സ്. ആ രണ്ട് സ്റ്റോറീസും സ്റ്റാർട്ട് ആണ് പ്ലേസ് വന്ന് ആൽവാർപേട്ട്. സോ ദാറ്റ്സ് വൈ ഓൾഡ് നൈബർഹുഡ്സ് ഇൻട്രസ്റ്റിംഗ്. സംടൈംസ് ഒരു സ്ട്രീറ്റ്ലെസ് സിനിമ ഹിസ്റ്ററി ഇരിക്കും, ഒരു ഹൗസിൽ റോയൽ ഹിസ്റ്ററി ഇരിക്കും, ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ഹിസ്റ്ററി ഇരിക്കും, ഒരു റൂമിൽ വേൾഡ് ചാമ്പ്യൻസോട ഫേസ്റ്റ് മൂവ്സ് ഇരിക്കും. സോ വൺസ് അഗെയിൻ, ഇന്ന തെരു പാത്താ എന്നെ തെരയും, ഇന്ന തെരു എന്നെ പാത്തിരിക്കുന്നു, നാം അതാ റിസർച്ച് പണി പാക്കണോ. இந்த மாதிரி நிறைய இன்ட்ரெஸ்டிங் ஸ்டோரிஸ் ஆழ்வார்பேட்டில் இருக்கு. ஆனால் இன்னைக்கு என்னோட டைம் முடிஞ்சிருச்சு, அதனால எனக்கு எல்லாம் சொல்ல முடியலை. ஸோ வெயிட் பண்ணுங்க, இன்னொரு நாளைக்கு ஸ்டோரிஸோட திரும்ப வருவேன். இது அகலி எஃப்எம் 90.4. இவ்வளோ நேரம் உங்க கூட இருந்தது ஆர்ஜி ஹீரா. பபாய், டேக் கேர் அண்ட் லவ் யூ ஆல்.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
0: Tune in to Ahalya FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

90.4. It's Rhythm of Palakkad.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഐ എന്തായത്, കൊള്ളാലോ! പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
5: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: Tune in to Ahalya FM 90.4. ഇനി Ahalya FM Play Store-ലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM കേട്ട് കൂട്ടുകൂടാ.
1: പ്രണയത്തെ സിനിമ പറഞ്ഞില്ലേ, കഷക്കു ഞങ്ങൾ രാക്ഷസി, രാക്ഷസി, രാക്ഷസി. കരിമഷിയെ

വേലകളും പൂരങ്ങളും തൊങ്ങല് ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint-related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
4: Story of life.
5: Lighten your life. Lighten.
2: നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങളെ അളവറ്റ രീതിയിൽ സ്നേഹിക്കുന്ന, കരുതൽ തരുന്ന, വളരെ പ്രിയപ്പെട്ട മനുഷ്യരോടൊപ്പമായിരിക്കും നിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടാവുക. എല്ലാവരും അല്ലേ നമ്മളെ കരുതുന്ന, നമുക്കേറെ ഇഷ്ടമുള്ള, നമ്മളെ എപ്പോഴും കൂടെ കൂട്ടുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവാം, നമ്മുടെ പാർട്ട്ണറാവാം, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളാവാം അല്ലേ. ഒരു റിലേഷൻഷിപ്പിൻ്റെ, ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മൾ പറയുന്ന കൊച്ചു കൊച്ചു ആവശ്യങ്ങളും നമ്മുടെ വീഴ്ചകളും നമ്മുടെ പിടിവാശികളും ഒക്കെ അവർ വളരെ സന്തോഷത്തോടെയും ക്ഷമയോടെയും അങ്ങ് ചേർത്ത് പിടിക്കാറുണ്ട്. അവരെന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെപ്പോഴും എനിക്ക് വേണ്ടി മാറും, എന്നെ എപ്പോഴും ഇതുപോലെ വളരെ കരുതലോടെ നോക്കും എന്ന വലിയൊരു തെറ്റിദ്ധാരണ നമ്മളിൽ പലരുടെയും ഉള്ളിലിങ്ങനെ രൂപപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. എന്നാൽ ഈ ഒരു ഉറപ്പിൻ്റെ പുറത്ത് നമ്മൾ സ്വന്തം പ്രകൃതത്തിലോ പെരുമാറ്റത്തിലോ യാതൊരു മാറ്റവും വരുത്താതെ, നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ ഒരു സഹിഷ്ണുതയ്ക്കൊരു പരിധിയുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ ക്ഷമയ്ക്കും സ്നേഹത്തിനും കൃത്യമായിട്ടുള്ള ഒരു അളവുകോലുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബന്ധങ്ങളിലെ ഈ ഒരു പൊരുത്തപ്പെടലിൻ്റെ വലിയൊരു പ്രായോഗിക തലത്തെക്കുറിച്ചാണ്, പ്രായോഗിക സത്യത്തെക്കുറിച്ചാണ്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യില്ല. ആദ്യമൊക്കെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കി എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങനെ അവർ നിങ്ങളെ കരുതലോടെ കൊണ്ട് നടക്കില്ല. നിങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് പഠിക്കണം. നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ മറ്റുള്ളവരോട് നിങ്ങൾക്ക് വേണ്ടി പൊരുത്തപ്പെടാൻ പറയാതിരിക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മറ്റുള്ളവർ എനിക്ക് വേണ്ടി മാറണം, അവരെൻ്റെ രീതികളെ മനസ്സിലാക്കണം എന്നൊക്കെ. എന്നാൽ ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ആദ്യം ആരിലാണ്? നമ്മളിലാണ്. സ്വന്തം ശീലങ്ങളിലും സ്വാർത്ഥതയിലും പിടിവാശികളിലും മാറ്റം വരുത്താനായിട്ട് തയ്യാറാവാതെ മറ്റുള്ളവരെ എപ്പോഴും എനിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നത് തികഞ്ഞ ഒരു അനീതി കൂടിയാണ്. തുടക്കത്തിൽ നിങ്ങളുടെ ഭാരങ്ങളെ താങ്ങുന്നവർ പോലും നിങ്ങൾ സ്വയം മാറാൻ തയ്യാറല്ല എന്ന് കാണുമ്പോൾ പതുക്കെ പതുക്കെ തളർന്നു പോകും. ഒടുവിൽ ആ സ്നേഹം അകൽച്ചയായിട്ട് മാറുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലൊരു ഭാരമുണ്ട്, ഒരു വലിയ ഭാരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെ വഴിയിൽ വെച്ച് കാണുന്നു. അപ്പോൾ ആ സുഹൃത്ത് നിങ്ങളോട് പറയാണ്, ആ ഇത്രയും നേരം നീ ആ ഭാരം ചുമന്നതല്ലേ, ഇനി ഞാൻ കുറച്ച് ദൂരം ചുമക്കാം, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ഭാരം നിങ്ങളിൽ നിന്ന് ആ സുഹൃത്ത് വാങ്ങിക്കും, മുന്നോട്ട് നടക്കും. നിങ്ങൾ വളരെ കൂളായിട്ട് നിങ്ങളുടെ കയ്യിൽ ഭാരമൊന്നും ഇല്ലല്ലോ. അപ്പൊ വളരെ സമാധാനത്തോടെ കൂളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിനും അത് കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലേ, ബുദ്ധിമുട്ടാവില്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടാവും ഈ ഭാരം തിരിച്ചു തരാൻ, നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു തരാൻ ആഗ്രഹം ഉണ്ടാവും. കാര്യം അത് അവരുടെ ഭാരമല്ല, നിങ്ങളുടെ ഭാരമാണ്, നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ തിരിച്ചു വാങ്ങിക്കുന്നില്ല. സുഹൃത്ത് ഭാരം ചുമക്കുന്നുണ്ടല്ലോ, ഇനി ഞാൻ കൂളായിട്ട് പീസായിട്ട് നടക്കാമെന്ന് കരുതിയിട്ട് നിങ്ങൾ പീസായിട്ട് നടക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും മറ്റുള്ളവരെ മുതലെടുക്കാൻ പാടില്ല. നിങ്ങൾ തിരിച്ചു വാങ്ങിക്കണം. നിങ്ങളെ അത്യാവശ്യ നേരത്തെ സഹായിച്ച ഒരാളാണ് എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കാനായിട്ട് അവർക്ക് യാതൊരുവിധ ബാധ്യതയുമില്ല. ഈ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും സ്വയം മാറാനാണ് ശ്രമിക്കേണ്ടത്. സ്വന്തം വീഴ്ചകളെയൊക്കെ തിരിച്ചറിഞ്ഞ് സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടെയുള്ള മനുഷ്യരുടെ മനസ്സമാധാനത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശീലിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പക്വതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരും എന്നെ കേൾക്കണം, എന്നെ അനുസരിക്കണം, എൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കണം, എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറണം എന്നുള്ള ചിന്തയൊക്കെ മാറ്റിയിട്ട് ഞാൻ കൂടെയുള്ളവർക്ക് വേണ്ടി എത്രത്തോളം മാറാൻ തയ്യാറാണ് എന്ന് സ്വയം ചോദിക്കുക. ആ വിട്ടുവീഴ്ചയിലാണ് ബന്ധങ്ങളുടെ ആയുസ് കിടക്കുന്നത്. അതിപ്പോൾ കുടുംബത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഈ ഒരു മാറ്റം അനിവാര്യമാണ്. മറ്റുള്ളവരുടെ തണലില് കഴിയുന്നതിനേക്കാൾ സ്വന്തം സ്വഭാവത്തിലെ കല്ലുകടികളൊക്കെ മാറ്റി അവർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നടക്കാനായിട്ട് പഠിക്കും. നിങ്ങൾ പൊരുത്തപ്പെടാനായിട്ട് തയ്യാറാകുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരും ഇരട്ടി സ്നേഹത്തോടെ നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കും. എപ്പോഴും മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കാതെ സ്വയം തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് പഠിക്കും.

നമ്മളൊക്കെ ലൈഫിലെ എല്ലാ ദിവസവും 100 കണക്കിന് തീരുമാനങ്ങൾ എടുക്കുന്നവരാണല്ലേ. കരിയറിലെ മാറ്റങ്ങൾ, ബന്ധങ്ങളിലെ തീരുമാനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിത്യജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങളിൽ നമ്മൾ നിലപാടുകൾ വ്യക്തമാക്കാറുണ്ട്, ശരിയല്ലേ. എന്നാൽ ആ തീരുമാനങ്ങൾ എടുക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ട്? ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ പലതും വിളിച്ചു പറയും, അല്ലെങ്കിൽ ഉറച്ച ചില തീരുമാനങ്ങൾ പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ കനത്ത സങ്കടത്തിലിരിക്കുമ്പോൾ എനിക്കിനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം വാതിലുകൾ കൊട്ടിയടയ്ക്കും. അതുമല്ല എങ്കിൽ അമിതമായ ദേഷ്യമൊക്കെ തോന്നുമ്പോൾ ആരുടെയും ഉപദേശം കേൾക്കാതെ വലിയ വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളും അങ്ങ് കൊടുത്തു കളയും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ദേഷ്യവും സങ്കടവുമൊക്കെ ഒന്ന് പതുക്കെ അടങ്ങുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാണുക? അന്ന് നമ്മളെടുത്ത ആ ധൃതി പിടിച്ച തീരുമാനം വലിയൊരു തെറ്റായിരുന്നു എന്നൊരു കുറ്റബോധം നമുക്ക് തോന്നും, ശരിയല്ലേ. ഒരു ഇമോഷന്റെ പുറത്ത് ജീവിതത്തിൽ ഒരു തീരുമാനവും നമ്മൾ എടുക്കാൻ പാടില്ല. ഇപ്പം നല്ല സങ്കടത്തിലിരിക്കുമ്പോഴോ ദേഷ്യത്തിലിരിക്കുമ്പോഴോ, അതുമല്ല എങ്കിൽ ഒരുപാട് സന്തോഷത്തിലിരിക്കുന്ന സമയത്തൊക്കെ ഒരു കാരണവശാലും ഒരു തീരുമാനവും എടുക്കരുത്. അതൊരിക്കലും ശരിയാവില്ല. ഒരു ഇമോഷന്റെ പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാലും ആ ഒരു ഇമോഷൻ പൂർണ്ണമായിട്ട് മാറിയ ശേഷം, വളരെ സന്തോഷത്തിലിരിക്കുകയാണെങ്കിൽ ആ സന്തോഷമൊക്കെ മാറി നോർമലായതിനു ശേഷം, വളരെ സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ ആയതിനു ശേഷം, ദേഷ്യത്തിലാണെങ്കിൽ ആ ദേഷ്യമൊക്കെ പതുക്കെ ഒന്ന് കെട്ടടങ്ങിയ ശേഷം മനസ്സ് ശാന്തമാകുമ്പോൾ ഞാൻ ഈ എടുക്കുന്ന തീരുമാനം ശരിയാണോ എന്ന് ആലോചിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഈ വികാരങ്ങൾ എന്നത് സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ്, അത് പെട്ടെന്ന് ഇങ്ങനെ ഉയരുകയും അല്പം കഴിയുമ്പോൾ സ്വയം അടങ്ങുകയും ചെയ്യും. പക്ഷേ ആ ഉയർന്ന തിരമാലയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം തിരമാല അടങ്ങിയ ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് നിലനിൽക്കും. ദേഷ്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നല്ല ബന്ധങ്ങളെ എന്നേക്കുമായിട്ട് തകർത്ത് കളയുകയും ചെയ്യും. സങ്കടത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇനി അമിതമായ സന്തോഷത്തിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നമ്മെ സാമ്പത്തികമായിട്ടോ വൈകാരികമായിട്ടോ വലിയ കെണിയിൽ പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ അത്രമേൽ തീവ്രമായിട്ട് നിൽക്കുമ്പോൾ അതിനെ ഒരു സേഫ് മോഡിലേക്ക്, ഒരു കൂളിംഗ് ഓഫ് പീരീഡിലേക്ക് മാറ്റുക. ഇപ്പം എൻ്റെ മനസ്സ് ശാന്തമല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു തീരുമാനവും പ്രഖ്യാപിക്കുന്നില്ല എന്ന് സ്വന്തം മനസ്സിനോട് പറയുക. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഒരു തീരുമാനം ചോദിക്കുകയാണെങ്കിൽ, ഒരു കാര്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ട കാര്യം അവരോട് പറയാം, ഇപ്പോൾ എനിക്ക് ഓക്കെ അല്ല, ഇപ്പം എനിക്കത് പറയാൻ പറ്റില്ല, ഞാനൊന്ന് ആലോചിച്ച് പറയാം എന്ന് മറുപടി പറയുക. മനസ്സിലെ വൈകാരികമായിട്ടുള്ള ഈ തള്ളിച്ചകൾ പൂർണ്ണമായിട്ട് മാറി ബുദ്ധിയും വിവേകവും വ്യക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം കാര്യങ്ങൾ വീണ്ടും വിലയിരുത്തുക. ആ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനം ഏറ്റവും കൃത്യവും ദീർഘവീക്ഷണമുള്ളതുമായിരിക്കും. കരിയറിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഈ ഒരു നിശബ്ദത ശീലിക്കണം. ദേഷ്യമോ വിഷമമോ വരുമ്പോൾ ഉടൻ പ്രതികരിക്കാൻ നിൽക്കണ്ട, ഒന്ന് മാറി നിൽക്കുക, ഒരു രാത്രിയുടെ ഇടവേള നൽകുക. പിറ്റേന്ന് രാവിലെ ശാന്തമായിട്ടുള്ള മനസ്സോടെ ആ പ്രശ്നത്തെ വീണ്ടും നോക്കിക്കാണുക. നിങ്ങളുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ വിവേകത്തെ മുറുകെ പിടിക്കുന്ന മനുഷ്യരെ ലോകം എപ്പോഴും ആദരവോടെ മാത്രമേ നോക്കിക്കാണുകയുള്ളൂ. ധൃതി പിടിച്ച തീരുമാനങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കുക. മനസ്സിനെ ശാന്തമാക്കുക. എല്ലാ വികാരങ്ങളെയും മറികടന്ന് ശാന്തമായ മനസ്സോടെ, വലിയ ആത്മവിശ്വാസത്തോടെ, സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകുക.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ തിരക്കുകളെക്കുറിച്ചും നമ്മൾ നേരിടുന്ന കൊച്ചു കൊച്ചു പ്രയാസങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നവരാണല്ലേ. എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്, എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സങ്കടങ്ങളെ മാത്രം ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ ചിന്തകൾക്കിടയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന വലിയൊരു സ്വാർത്ഥതയുണ്ട്. എനിക്ക് പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യണം, എല്ലാവരും എൻ്റെ സൗകര്യത്തിനും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കണം എന്നൊരു ഭാവം. നമ്മൾ എന്ത് പെരുമാറിക്കഴിഞ്ഞാലും മറ്റുള്ളവരെ എത്രത്തോളം വിഷമിപ്പിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊരു ആനുകൂല്യം നമ്മൾ സ്വയം അങ്ങ് എടുത്തു തുടങ്ങും, ശരിയല്ലേ? പക്ഷെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനാണ് പ്രയാസങ്ങളും തിരക്കുകളും ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് തിരക്കുകൾ ഉണ്ടാവാം, 1000 പ്രശ്നങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി സഹകരിക്കണം, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, എല്ലാവരും എൻ്റെ പ്രശ്നങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കണമെന്ന് ഒരു കാലത്തും വിചാരിക്കരുത്. നിങ്ങളേക്കാൾ വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർക്കുണ്ടാവും. അതൊന്നും കാണാതെ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ നിങ്ങളുടെ ജീവിത രീതി മാത്രം നോക്കി മറ്റുള്ളവരെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. അവരൊന്നും പുറത്ത് പറയുന്നില്ല എന്ന് കരുതിയിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അതിനർത്ഥമില്ല. നമ്മൾ കരുതുന്നത് പരാതി പറയുന്നവർക്കും സങ്കടങ്ങൾ ഉറക്കെ വിളിച്ച് പറയുന്നവർക്കും മാത്രമേ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളൂ എന്നാണ്. എന്നാൽ സ്വന്തം സങ്കടങ്ങൾ പുറത്ത് കാണിക്കാതെ ചുറ്റുമുള്ളവർക്ക് തണലാകാൻ വേണ്ടി പുഞ്ചിരിക്കുന്ന വലിയൊരു കൂട്ടം മനുഷ്യര് നമുക്ക് ചുറ്റുമുണ്ട്. അവർ പരാതിപ്പെടാത്തത് അവർക്ക് വേദനയില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ഭാരമാകരുത് എന്നൊരു കരുതൽ കൊണ്ടാണ്. അത്തരം മനുഷ്യരുടെ നിശബ്ദമായ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചൂഷണം ചെയ്യരുത്. നിങ്ങളുടെ മൂടുകൾക്കും ദേഷ്യങ്ങൾക്കും അനുസരിച്ച് അവരെ തള്ളിപ്പറയാൻ നിൽക്കരുത്. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ പഠിക്കുക. ഒരു എമ്പതി ഉണ്ടാവണം. ഞാൻ ഈ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് എൻ്റെ കൂടെയുള്ള ആ വ്യക്തിക്ക് എത്രത്തോളം പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ ഉയർന്ന ചിന്താഗതിയുള്ള മനുഷ്യൻ. സ്വന്തം പ്രശ്നങ്ങളുടെ പേരിൽ മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്നത് അഹങ്കാരമാണ്. നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും കൂടെയുള്ളവരുടെ നിശബ്ദതയ്ക്ക് ചെവി കൊടുക്കുക. അവർക്കായിട്ട് ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കുക. നിനക്ക് സുഖമാണോ? നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ നിനക്ക് വേണ്ടിയിട്ട്? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കുക. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം, നിങ്ങൾ ആർക്കു വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് ന്യായമാണുള്ളത്? കുടുംബത്തിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഈ ഒരു മാറ്റം നമ്മൾ വരുത്തിയേ മതിയാകും. ലോകം മുഴുവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചുറ്റുമല്ല കറങ്ങുന്നത് എന്നൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. ചുറ്റുമുള്ളവരുടെ അതിരുകളെയും സമാധാനത്തെയും ബഹുമാനിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കാൻ തുടങ്ങുമ്പോൾ ലോകവും നിങ്ങളുടെ പ്രയാസങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് തുടങ്ങും.

0: ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: ഇന്ത്യൻ സംഗീത ലോകം ഹൃദയത്തോട് ചേർത്തു പിടിച്ച ഒരു ശബ്ദം. എത്ര കാലം കഴിഞ്ഞ് നമ്മൾ കേൾക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം നിറയ്ക്കുന്ന ഒരു ശബ്ദം. എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന SPB. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീര. 16-ലധികം ഭാഷകളിലായി 1000-ക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച് തന്റെ ശബ്ദം കൊണ്ട് പല തലമുറകളെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷേ ഒരിക്കലും ഒരു പാട്ടുകാരനാകണം എന്ന് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊന്നും നടത്താത്ത, ഒട്ടും കോൺഫിഡന്റ് അല്ലാതിരുന്ന, അല്ലെങ്കിൽ ചാൻസുകൾക്ക് വേണ്ടി ആരുടെയും പുറകെ നടക്കാത്ത ഒരു കലാകാരൻ, പക്ഷെ പിന്നീട് ഇന്ത്യൻ സംഗീത ലോകം കണ്ടെത്തിയ മികച്ച ശബ്ദങ്ങളിൽ ഒന്നായി മാറുന്നു. ആന്ധ്രാപ്രദേശിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വരികയും പിന്നീട് പല ഭാഷകളിലായി തന്റെ ശബ്ദത്തിന്റെ ഒരു മാജിക് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച ഈ കലാകാരന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ ശബ്ദം എവിടെയും പോയിട്ടില്ല എന്നുള്ളത്. കാരണം അത്രമാത്രം മലയാളികളുടെ മനസ്സിൽ കുടിയേറിയിട്ടുള്ള ഒരു ശബ്ദമാണ് SPBയുടേത്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ഷോ ആരംഭിക്കുന്നത്. ബട്ടർഫ്ലൈസ് എന്ന സിനിമയ്ക്ക് വേണ്ടി K.ജയകുമാർ വരികളെഴുതി രവീന്ദ്രൻ കമ്പോസ് ചെയ്ത പാൽ നിലാവിലെ പവനിതൾ എന്ന ഗാനമാണ് ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ SPB എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരം നേടിയ മഹാപ്രതിഭ. ഒരു ഗായകൻ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സംഗീതത്തിന്റെ തന്നെ ഒരു വികാരം. SPB ബാലസുബ്രഹ്മണ്യം എന്ന തുല്യ കലാകാരനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 RG ഹീര. SPB എന്ന ഗായകന്റെ ആദ്യത്തെ മലയാളം സോങ്, ദേവരാജൻ മാഷ് കമ്പോസ് ചെയ്തൊരു ഗാനം. അദ്ദേഹം ഒരു പുതിയ ശബ്ദം തേടിക്കൊണ്ടിരുന്ന സമയത്ത് AR റഹ്മാന്റെ അച്ഛൻ ശേഖറാണ് ഇങ്ങനെ ഒരാളുണ്ട്, ഒന്ന് ട്രൈ ചെയ്യുന്നോ എന്ന് ദേവരാജൻ മാഷിനോട് ചോദിക്കുന്നത്. അങ്ങനെ SPB എന്ന SP ബാലസുബ്രഹ്മണ്യം മലയാളത്തിൽ ആദ്യത്തെ ഗാനം ആലപിക്കുന്നു, ഈ കടലും മറുകടലും. വളരെ വ്യത്യസ്തമായൊരു ശബ്ദം, അതിനോടൊപ്പം തന്നെ ഒരു മലയാളി അല്ലാത്ത ആളാണ് ഈ പാട്ട് പാടുന്നത് എന്ന് നമ്മളെ ഒരിക്കലും തോന്നിപ്പിക്കാത്ത വിധത്തിൽ അദ്ദേഹം ആ പാട്ട് ഭംഗിയായി തന്നെ പാടി. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, കടൽ പാലം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ രാമവർമ്മ വരികൾ എഴുതി ദേവരാജൻ കമ്പോസ് ചെയ്ത് SPB പാടിയ പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 RJ ഹീര, SPB എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ ശബ്ദം എവിടെയും പോയിട്ടില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പാട്ടുകൾ ഇപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എസ് പി ബി എന്ന എസ് പി ബാലസുബ്രഹ്മണ്യം, അദ്ദേഹം ഒരു കോമ്പറ്റീഷനിൽ പാടുകയാണ്. പാട്ട് പാടുന്നു, ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമാണ്. റാൻഡംലി എന്തെങ്കിലും ഒരു പാട്ടൊക്കെ എടുത്ത് പാടുന്നു. പക്ഷെ അന്ന് ആ കോമ്പറ്റീഷനിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് ജാനകിയമ്മയായിരുന്നു. എസ് പി ബിയുടെ പാട്ടിന്റെ ഒരു ഭംഗി കണ്ടിട്ട് ജാനകിയമ്മ പറഞ്ഞു, എന്തുകൊണ്ട് ഫിലിംസിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടാ. അപ്പൊ എസ് പി ബി വളരെ വിനയത്തോടു കൂടി പറയാണ്, എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല, സിനിമയുടെ എ ബി സി ഡി അറിയാത്ത ഒരാളാണ് ഞാൻ, പിന്നെ ഞാൻ എങ്ങനെ ഈ കർണാട്ടിക് മ്യൂസിക്കും അല്ലെങ്കിൽ അതൊന്നും പഠിക്കാത്ത ഞാൻ എങ്ങനെ സിനിമയിൽ പാടും എന്നുള്ള ഒരു ഒരു ഒരു ഒരു വളരെ വിഷമത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ ജാനകി അമ്മ പറഞ്ഞു, ഞാനൊരു ഗ്രേറ്റ് എക്സാമ്പിൾ അല്ലേ, ഞാൻ ഇതൊന്നും പഠിച്ചിട്ടല്ലോ ഞാൻ ഫിലിമിൽ പാടാൻ തുടങ്ങിയത്, പക്ഷെ ഞാൻ ഇത്രയും വലിയൊരു പോപ്പുലർ സിംഗർ ആയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂടാ. അപ്പോൾ സംഗീതത്തിൽ ഉണ്ടാക്കുന്ന ജ്ഞാനമാണ് ഏറ്റവും പ്രധാനം എന്ന് എസ് പി ബിയെ പറഞ്ഞു മനസ്സിലാക്കിയത് ജാനകിയമ്മയാണ്. അങ്ങനെയാണ് എസ് പി ബി എന്ന ഗായകൻ സിനിമയിലേക്ക് വരുന്നതും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഒരുപാട് ഗാനങ്ങൾ പിറന്നതും. വീണ്ടും നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു മലയാള ചലച്ചിത്ര ഗാനത്തിലേക്കാണ് പോകുന്നത്. ഇളയരാജ കമ്പോസ് ചെയ്ത് പി കെ ഗോപി വരികൾ എഴുതി എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി അനശ്വരം താരാപഥം എന്ന ഇക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ ഈ ഗാനമാണ് അടുത്തത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര എസ് പി ബി എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ഈ പാട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഒരവസരത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ച ഒരു പാട്ട് ഒരു ഗായകൻ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. SPB എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം അദ്ദേഹത്തിനെ തേടിയെത്തിയപ്പോൾ എനിക്കിത് പറ്റില്ല, എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുകയാണ് ആദ്യം ചെയ്തത് എന്നാണ് പല ഇന്റർവ്യൂസിലും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിച്ച ഒരു ഗാനം ശങ്കരാഭരണം എന്ന ഗാനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. SPBയുടെ തന്നെ ഫസ്റ്റ് കസിൻ ആയിട്ടുള്ള ആളായിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. ശങ്കരാഭരണം എന്ന് തന്നെയാണ് ഈ സിനിമയുടെ പേര്. ആൻഡ് അന്ന് SPB എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 7-8 പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു സമയമാണ്. പക്ഷെ ഈ പാട്ട് ശങ്കരാഭരണം എന്നൊരു പാട്ട് അദ്ദേഹത്തിന് പാടണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയങ്ങൾ മാറ്റിവെച്ച് ഈ പാട്ട് പഠിച്ച് അദ്ദേഹം ഭംഗിയായിട്ട് പാടണം. കാരണം ക്ലാസിക്കൽ മ്യൂസിക്കിൽ അത്ര ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സമയം മാറ്റിവെച്ച് പഠിക്കേണ്ട ഒരു പാട്ടായതുകൊണ്ട് തന്നെ ആ റിസ്ക് ഏറ്റെടുക്കാൻ ഒരുപാട് പേടിച്ചിരുന്നു. എന്നാൽ ഇത്രയും മനോഹരമായൊരു ഗാനം എൻ്റെ മകൻ നിരസിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തടിച്ചോളൂ എന്നാണ് SPBയുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവസാനം അദ്ദേഹം ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. ആൻഡ് ഹീ ജസ്റ്റ് ഓൺഡ് ദ സോങ് എന്ന് പറയണം. കാരണം അത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് അദ്ദേഹം പാടിയിട്ടുള്ളത്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. KV മഹാദേവൻ കമ്പോസ് ചെയ്ത ശങ്കരാഭരണം എന്ന സിനിമയ്ക്ക് വേണ്ടി വെച്ചൂരി സുന്ദര രമാമൂർത്തി വരികൾ എഴുതിയ ഗാനം. SPBയുടെ ശബ്ദത്തിൽ ദ വൺ ആൻഡ് ഓൺലി ശങ്കരാഭരണം ഓൺ അഹല്യ FM 90.4. നിങ്ങളോടൊപ്പം RG ഹീര ഓൺ അഹല്യ FM 90.4. ഓർമ്മയിലുണരും ഗാനങ്ങൾ. SPB എന്ന അതുല്യ ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

പ്രണയമായാലും വിരഹമായാലും സന്തോഷമായാലും ഏത് ഭാഷയായാലും ആ ഭാവങ്ങളെല്ലാം ഇത്ര മനോഹരമായി പാട്ടിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഗായകന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ SPB എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹിന്ദി ഫിലിംസിൽ ഒരു ബ്രേക്ക് കിട്ടിയ സിനിമയായിരുന്നു മേനെ പ്യാർ കിയ. അതിനുശേഷം ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ഹിന്ദി സിനിമയിൽ പാടി. സൽമാൻ ഖാന്റെ പല ഹിറ്റ് സോങ്ങുകൾക്കും അദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു. ഒരു ഫേസ് ആൻഡ് വോയിസ് ഐഡന്റിറ്റി ആയിട്ട് മാറി. സൽമാൻ ഖാൻ ആണ് സിനിമയിൽ അഭിനയിക്കുന്നത് എങ്കിൽ അത് പാടാൻ പോകുന്നത് SPB തന്നെയാണ്. അത്തരത്തിലൊരു കോംബോ വർക്ക് ആവാൻ തുടങ്ങി. എല്ലാം സക്സസ്ഫുൾ ഫിലിംസ് ആൻഡ് ഒരു റൈറ്റ് ടൈം ഉണ്ട് എല്ലാത്തിനും എന്ന് അദ്ദേഹം തീർച്ചയായിട്ടും വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹിന്ദി പ്രൊനൗൺസിയേഷൻ ആയിക്കോട്ടെ, ദ വേ ഹി സിംഗ്സ്, ഇതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും തുടരെ തുടരെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഹിറ്റാകാനും തുടങ്ങി. സോ ഒരുപാട് പാട്ടുകളുണ്ട്. സൽമാൻ ഖാൻ ആൻഡ് SPB എന്ന് പറയുന്ന ഒരു കോംബോ ആലോചിക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ട്. എന്നാലും അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. രാം ലക്ഷ്മൺ കമ്പോസ് ചെയ്ത് ഹം ആപ്കെ ഹേ കോൺ എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവ് കോലി വരികൾ എഴുതിയ പാട്ട് പെഹ്ലാ പെഹ്ലാ പ്യാർ ഹേ എന്ന ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. SPB എന്ന ആ ഒരു ലെജൻഡിന്റെ വോയിസിൽ ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര സ്റ്റേ ട്യൂൺഡ്.

മലയാളത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയം കൂടാതെ ദാസേട്ടന്റെ പാട്ടാണ് പറഞ്ഞത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. SPB ബാലസുബ്രഹ്മണ്യം എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദാസേട്ടൻ പാടിയിട്ടുള്ള പ്രമഥവനം പോലുള്ള പാട്ടുകൾ ഒരുപാട് ഇഷ്ടമുള്ള ഈ ആള് തന്നെയാണ് യങ്സ്റ്റേഴ്സ് ഒരു കാലത്ത് ഏറ്റെടുത്തിരുന്ന ഊട്ടിപ്പട്ടണം പോലുള്ള പാട്ടുകൾ പാടിയിട്ടുള്ളത്. സോ ഒരു ആക്ടറിന് വേണ്ടി ഡബ് ചെയ്യുക എന്ന് പറയുന്ന കാര്യവും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ചെയ്യുന്ന ഒരാളാണ്. സോ അദ്ദേഹം പറയുന്നത് എല്ലാ സിംഗേഴ്സും ആക്ടേഴ്സ് ആണെന്നാണ്. അത് നായകനാകട്ടെ നായികയാകട്ടെ, നല്ല ആക്ടേഴ്സ് ആവണം, എന്നാൽ മാത്രമേ നന്നായി പാടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓൾ സിംഗേഴ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ എല്ലാവരും ആക്ട് ചെയ്യുകയാണ് ഒരു നായകനോ നായികയ്ക്കോ വേണ്ടിയിട്ട്. അങ്ങനെ ഏറ്റവും ഭംഗിയായി ആക്ട് ചെയ്യുകയും ചില ചില മിമിക്രികളൊക്കെ കൈ നേടുകയോ ഒക്കെ ചെയ്ത് പാട്ടിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ ദൗത്യം ഏറ്റവും മനോഹരമായി ചെയ്യുന്ന SPBയുടെ ഊട്ടിപ്പട്ടണം എന്ന ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കിലുക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി SP വെങ്കടേഷ് കമ്പോസ് ചെയ്ത് MG ശ്രീകുമാറും SPBയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഗാനം. ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് മലയാളികൾക്ക് SPB എന്ന ഗായകന്റെ പാട്ടുകളിലൂടെ കടന്നു പോകാൻ സാധിക്കുക? സോ ഈ പാട്ട് തന്നെ നമുക്ക് കേൾക്കാം. ഓണോർമ്മയിലൂടെ വരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RG ഹീര. സ്റ്റേ ട്യൂൺഡ്. ചിങ്ങി ചക്കിടി ചിങ്ങി ചക്കിടി ചിക്കാൻ ചാ ആ ചിങ്ങി ചക്കിടി ചിങ്ങി.

0: லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்லாக் பெறுவோம் ஜாக்பாட் பிறகிந்த பட்டணம் சொந்தமாக்கி போட்டி கட்டுவோண்டா
1: ஐ ஐ நோட்டு கட்டுகள் தூக்கி கட்டிய போரின் காரே நாடு நெத்திட்டு சீரிப்பாயனல்ல
2: പ്രണയഗാനങ്ങളിൽ കാമുകന്റെ പ്രണയം, വിരഹഗാനങ്ങളിൽ ഹൃദയത്തിന്റെ വേദന, സന്തോഷഗാനങ്ങളിൽ ജീവിതത്തിന്റെ ആഘോഷം, ഇത്ര മനോഹരമായി പാടിയ മറ്റൊരു ശബ്ദം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. അതും ഏത് ഭാഷ എടുത്താലും SPB എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. മലയാളമായിക്കോട്ടെ, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, അങ്ങനെ ഏതാണ്ട് 16 ഭാഷകളിലോളം പാടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ ഒരു സ്കിൽ ഇൻ taking that language into him, ആ ഒരു ലാംഗ്വേജ് പഠിക്കണം. എസ്പെഷ്യലി തമിഴ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാനായിട്ട് അദ്ദേഹം തമിഴ് എഴുതാനും വായിക്കാനും പഠിച്ചിട്ടുണ്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെന്ന് പറയണേ. തമിഴ് സിനിമാ പോസ്റ്റേഴ്സ് കണ്ട് തമിഴ് പഠിച്ചു, ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, അങ്ങനെയാണ് ആ ഒരു ഭാഷ എഴുതാനും വായിക്കാനും പഠിക്കുന്നത്. ആൻഡ് റിസർവേഷൻ ഇല്ലാതെ ട്രെയിനിലൊക്കെ പോയി കച്ചേരി നടത്തിയിട്ടുള്ള കാലഘട്ടവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 3 പേര് ചേർന്നിട്ട് ഒരു ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവര്. പാവലർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു. ഇളയരാജ, SPB, ഭാസ്കർ, ഗംഗയമരൻ, അങ്ങനെ 1969 കാലഘട്ടങ്ങളിലൊക്കെ ഒരു ട്രാവലിംഗ് മ്യൂസിക്കൽ ട്രൂപ്പിന്റെ കൂടി ഭാഗമായിരുന്നു. അങ്ങനെ പാട്ടുകൾ പല പല സ്ഥലങ്ങളിൽ പോയി പാട്ടുകൾ പാടുന്നു, അതിൽ എക്സ്പെരിമെന്റുകൾ ചെയ്യുന്നു, അങ്ങനെ പാട്ടിന്റെ അടുത്ത ലെവലുകളെ പറ്റി ചിന്തിച്ചു. അങ്ങനെ മനോഹരമായ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു ഇളയരാജയും SPBയും തമ്മിൽ. എന്നാൽ പിന്നെ നമുക്ക് അവരുടെ ഒരു പാട്ട് തന്നെ അടുത്തതായി കേൾക്കാം അല്ലെ. അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വാലി വരികൾ എഴുതി ഇളയരാജ കമ്പോസ് ചെയ്ത് ഉന്നനെച്ച പാട്ട് എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ അഹലി FM 90.4, ദിസ് ഇസ് RG ഹീര വിത്ത് യു. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ SPB എന്ന അതുല്യ കലാകാരനെ നമ്മൾ ഓർക്കുന്നു.

SPB എന്ന ഗായകന്റെ ശബ്ദത്തിന് പല ഭാഷകളില് വ്യത്യസ്ത തലമുറകളിലെ നായകന്മാർക്ക് ഒരുപോലെ ചേരുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല നായകന്മാരുടെ ശബ്ദമായി മാറിയ ഒരു കലാകാരൻ, അങ്ങനെ SPB നമുക്ക് വിശേഷിപ്പിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. എന്നാൽ SPB എന്ന ഗായകനിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു മ്യൂസിക് ഡയറക്ടറിനെ തൃപ്തിയാക്കണം എന്നാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. ഇതാണ് ഞാൻ പാടുന്നത്, ഇതിങ്ങനെ എടുത്താൽ മതി എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആശാനാണ്, ഗുരുവാണ് നമുക്ക് പാട്ട് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പറഞ്ഞു തരുന്ന. മ്യൂസിക് ഡയറക്ടറിനോട് മുഴുവൻ റെസ്പെക്റ്റോടുകൂടി ഒരു പാട്ട് പഠിക്കുകയും ആ ലിറിക്സ് പ്ലസ് മ്യൂസിക് വരുമ്പോഴാണ് ഒരു രൂപം വരുന്നത്. ആ രൂപത്തിന് ശ്വാസം നൽകുന്നയാളാണ് ഒരു പാട്ടുകാരൻ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. സോ ആ ശ്വാസം നൽകുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെ

സി ഐ ഡി മൂസ എന്ന സിനിമയിലെ പാട്ടാണ്. വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി എസ് പി ബി പാടിയ പാട്ട് മേനെ പ്യാർ കിയ. മലയാള സിനിമയിലെ ഒരു ഹിന്ദി ഗാനം അല്ലെ. പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളോടൊപ്പം അഹലി FM 90.4 LRG ഹീറ. സ്റ്റേ ട്യൂൺ.

ഈ പാട്ട് എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക അല്ലേ? കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ SPB എന്ന ഒരു ഗായകനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പാട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊരു കോൺസേർട്ടിന് പോകുമ്പോഴും ചോദിച്ചിട്ടുള്ള പാട്ടാണ്, വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട്, സുന്ദരി കണ്ണാലൊരു സീതി. ബോംബെയിൽ വെച്ചിട്ടാണ് ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് നടന്നിട്ടുള്ളത്. RD ബർമന്റെ ഓർക്കസ്ട്രേഷൻ ആയിരുന്നു. ഭയങ്കര ടഫായിട്ടൊരു സോങ് ആണ്. നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും വളരെ ടഫായിട്ടുള്ള സോങ് ആണ്. ഏതാണ്ട് 75 മുതൽ 80 മ്യൂസിഷ്യൻസ് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്ലസ് കോറസ് പീപ്പിളുണ്ട്. ഒരു ഈവനിങ് ഒരു 2 മണിക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 11 മണിക്കാണ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ പാട്ട് പൂർത്തിയാവുന്നതെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1 to 1.5 hours രണ്ടാളും കൂടെ പാടി, അതായത് SPBയും ജാനകിയും ചേർന്ന് പാടിയിട്ടാണ് ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ കേട്ടപ്പോ തന്നെ അവിടെ ഉള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നാണ് പറയുന്നത്. അത്ര മനോഹരമായിട്ടാണ് അത് വൺ ആൻഡ് ഓൺലി ഇളയരാജ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ആ പാട്ടിന്റെ ഒരു ഫ്രഷ്നെസ് നമ്മൾ വിട്ടുപോകാത്തത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇളയരാജ കമ്പോസ് ചെയ്ത് ദളപതി എന്ന സിനിമയ്ക്ക് വേണ്ടി വാലി വരികൾ എഴുതി SPBയും ജാനകിയും ചേർന്ന് പാടിയ പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 RJ ഹീര, SPB എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

ഒരു കാലത്തെ ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ഇത്. കമൽ ഹാസൻ, എസ് പി ബി ആൻഡ് ഇളയരാജ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. എസ് പി ബി എന്ന ഗായകനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമൽ ഹാസൻ, എസ് പി ബി എന്ന് പറയുന്ന ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ള ഒരുപാട് ഹിറ്റ് പാട്ടുകളിൽ ഒന്നാണിത്. ഒരു പെയിൻ ഉണ്ട്, ഒരു റിത്തമുണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു ഹിറ്റ് നമ്പർ. ആൻഡ് വോയിസിൽ ഒരു സ്റ്റൈൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം പാട്ടുകൾക്ക് സ്പെഷ്യലി ഇങ്ങനത്തെ മോഡുലേഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോഴാണ് ആ പാട്ടിനെ നമുക്കൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു സ്റ്റേജിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ കമൽ ഹാസൻ ഈ പാട്ടിന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് ചെയ്തിട്ടുമുണ്ട്. സോ അത്ര ഭംഗിയായിട്ട് കമ്പോസ് ചെയ്യുകയും പിക്ചറൈസ് ചെയ്യുകയും അതിനോടൊപ്പം പാടി വെച്ചിട്ടുമുള്ള ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു എത്ര കാലം കഴിഞ്ഞാലും ഒരു ഒരു എനർജറ്റിക് സോങ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈ പാട്ട് തീർച്ചയായിട്ടും നമ്മുടെ ലിസ്റ്റിൽ വരും. ഇളമയീദോ എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, അവസാനമായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഓൺ എസ് പി ബി സീരീസ്. എസ് പി ബി പാടി, ഇളയരാജ കമ്പോസ് ചെയ്ത്, സകല കലാ വല്ലഭൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വാലി വരികൾ എഴുതിയ ഗാനം ഇളമൈ ഇതോ നമ്മൾ കേൾക്കുന്നു. ആൻഡ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. എസ് പി ബി എന്ന ഗായകൻ നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ ഇന്നും അദ്ദേഹം ജീവിക്കുന്നു, ഇനിയും ജീവിക്കട്ടെ. പാട്ട് കേൾക്കാം. ദിസ് ഈസ് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഈസ് ആർ ജി ഹീര സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ബില്ലും പവർ കട്ടും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പരിഹാരം നിങ്ങളുടെ വീട്ടുപടിക്കലുണ്ട്. ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായ അദാനി സോളാർ പാനലുകൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലും സ്ഥാപിക്കാം. സോളാർ സ്ഥാപിക്കുന്നതിലൂടെ വൈദ്യുതി ബില്ലിൽ വലിയ ലാഭം നേടാമെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ 78,000 രൂപ വരെയുള്ള MNRE സബ്സിഡിയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. EMI സൗകര്യം ലഭ്യമാണ്. പോസിറ്റീവ് സോളാർ, നിയർ വിക്ടോറിയ കോളേജ്, പാലക്കാട്. കോൺടാക്ട് 9847710106.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട്

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.